ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1948, ശ്രവണം 1. മലയാള വർഷം 1201, കർക്കടകം 7. 2026 ജൂലൈ 23, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20:58.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ ആദ്യം പി കെ ഗോപി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി പാട്ടുഫെട്ടിയും, 7:45 കൽപ്പിനി ദ്വീപിൽ നിന്നും കൊച്ചു കൂട്ടുകാരൻ മുഹമ്മദ് സഖ്വാൻ പങ്കെടുക്കുന്ന ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ. പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: പ്രഭാത ഫേരി. നമസ്കാരം ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി KSRTC പിങ്ക് ബസ് സർവീസിന്റെ പരീക്ഷണയോട്ടം ഇന്നു മുതൽ. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തമ്പാനൂർ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. നീറ്റ് പേപ്പർ ചോർച്ചയെ ചൊല്ലി വർഷകാല സമ്മേളനത്തിന് 3-ാം നാളും പാർലമെന്റ് സ്തംഭിച്ചതിനിടെ തിങ്കളാഴ്ച CJP മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അടക്കം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഇരുസഭകളെയും അറിയിച്ചു. സംസ്ഥാനത്ത് 205 സ്കൂളുകളിൽ കൂടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ അനുവദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SPC കേഡറ്റുകളെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സായി ഉൾപ്പെടുത്തിയ ചടങ്ങിലാണ് പുതിയ യൂണിറ്റുകൾ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU AISFും ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തും. ശമ്പള വരുമാനക്കാർക്ക് പിഴയില്ലാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ജൂലൈ 31 വരെ ആണ് അവസാന തീയതി. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. 12 ദിവസം നീളുന്ന കായികോത്സവത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് 3000-ത്തോളം താരങ്ങൾ 10 കായിക ഇനങ്ങളിൽ പങ്കെടുക്കും. ഇതേ വേദികളിൽ 6 കായിക ഇനങ്ങളിലായി പാരാ കോമൺവെൽത്ത് ഗെയിംസും നടക്കും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്.
1: ഇന്റർനെറ്റ് ദൂരങ്ങൾ കീഴടക്കുന്നതിനും സ്മാർട്ട് ഫോണുകൾ ലോകത്തെ നമ്മുടെ കൈക്കുള്ളിലേക്ക് ചുരുക്കുന്നതിനും മുൻപ് ഇന്ത്യയുടെ വിശാലമായ വൈവിധ്യത്തെ അദൃശ്യമായൊരു ശബ്ദനൂലുകൊണ്ട് കൂട്ടിച്ചേർത്ത മാധ്യമമാണ് റേഡിയോ. അറിയിക്കുക, അഭ്യസിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, എല്ലാത്തിലുമുപരി ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കുക. ദേശീയ പ്രക്ഷേപണ ദിനം ഇന്ത്യയുടെ ജനാധിപത്യ സാംസ്കാരിക വികസന യാത്രയെ രൂപപ്പെടുത്തിയ ശക്തമായൊരു മാധ്യമത്തിന്റെ ആഘോഷമാണ്. 1927 ജൂലൈ 23 ബോംബെയിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തിയെങ്കിലും പിന്നീട് ആകാശവാണി എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അടിത്തറ പാകിയത് ഈ പ്രക്ഷേപണമാണ്.
2: ആകാശവാണിയുമായി എനിക്ക് വളരെ ദീർഘനാളത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്.
1: മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ.
2: കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴ് ബാലലോകത്തിലും രശ്മി കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ നടത്തുന്ന പരിപാടിയിലും ഒക്കെ ഞാൻ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഉദയ റേഡിയോ ക്ലബ്ബ് ശാസ്തമംഗലം. ആ റേഡിയോ ക്ലബ്ബാണ് ബാലലോകം പരിപാടി സ്ഥിരമായി കേൾക്കുകയും അഭിപ്രായം എഴുതി റേഡിയോ അമ്മാവൻ അയക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ റേഡിയോ അമ്മാവൻ പറയും, ഞാൻ ഇങ്ങനെ ഉദയ റേഡിയോ ക്ലബിന്റെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടി, വളരെ സാഹിത്യ ഭംഗിയുള്ള റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഗമയായിരുന്നു എന്നറിയാമോ. പിന്നീട് ബാലലോകം പരിപാടിയിൽ പങ്കെടുത്തു. പിന്നെ രശ്മിയില് ബാലിയുടെ കുട്ടികളുടെ രാമായണം അവതരിപ്പിച്ചപ്പോഴ് എനിക്കതിലൊരു റോള് കിട്ടി അഭിനയിക്കാനായിട്ട്. എന്തായിട്ടാണെന്നറിയാമോ? കുരങ്ങായിട്ട്, ശബ്ദമൊക്കെ മാറ്റി കുരങ്ങിനെ പോലെ ഒന്ന് വിറപ്പിച്ചൊക്കെ സംസാരിച്ച് ഒരു നാടകമൊക്കെ ആകാശവാണിക്കൂടെ പ്രക്ഷേപണം ചെയ്തു. ആകാശവാണിയിലെ വാർത്തകൾ കേൾക്കുകയും അതിന് ചർച്ചകൾ സശ്രദ്ധം ശ്രവിക്കുന്നത് എനിക്കൊരു പതിവായിരുന്നു. ഐ വാസ് പ്രിപ്പറേഷൻ ടൈമില് വലിയ സഹായമാണ് ആകാശവാണി വഴി എനിക്ക് ലഭിച്ചത്. അതിനും എനിക്ക് ആകാശവാണിയോട് അതീവ നന്ദിയുണ്ട്.
1: എഴുതപ്പെട്ട വാക്കുകൾക്ക് ശബ്ദത്തിലൂടെ ചിറക് നൽകിയ മാധ്യമമാണ് റേഡിയോ. അത് വായന എന്ന പ്രവൃത്തിയെ ഭാഗികമായി മാറ്റി നിർത്തുമ്പോഴും ശ്രോതാക്കളുടെ ഭാവനയെ തിളക്കത്തോടെ നിലനിർത്തി.
3: കവി എന്ന നിലയിലുള്ള എന്റെ വളർച്ചയിൽ, അതിനെ വളർച്ച എന്ന് വിളിക്കാമെങ്കിൽ, ആകാശവാണി നിശ്ചയമായും വളരെ പ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: കവി സച്ചിദാനന്ദൻ.
3: അത്തിത്തം റേഡിയോയുടെ ചാർജ് ഉണ്ടായിരുന്ന തൃശൂരും കക്കാട് ജോലി ചെയ്തിരുന്ന കോഴിക്കോടും എല്ലാം പല കുറി ഞാൻ കവിതകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവ പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ ചെറുപ്പകാലത്ത് ഞാൻ വീട്ടിലിരിക്കുകയോ വീട്ടിൽ റേഡിയോ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് വിശ്വസനീയമായ വാർത്തകൾ വന്നിരുന്നതും റേഡിയോയിലൂടെ തന്നെ ആയിരുന്നു. അതുപോലെ അനേകം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങൾ ഞാൻ ആദ്യം കേൾക്കുന്നതും റേഡിയോയിലൂടെ തന്നെയാണ്. ഒരിക്കലും വിസ്മരിക്കാനും കഴിയാത്ത ഒരു പങ്കാണ് എഴുത്ത് ജീവിതത്തിൽ പ്രത്യേകിച്ചും റേഡിയോ വഹിച്ചിട്ടുള്ളത്.
1: കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സമ്പന്നത ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം തലമുറകളിലൂടെ സംഗീതജ്ഞർക്ക് അഭിമാനകരമായ വേദിയും റേഡിയോ നൽകി.
4: എന്റെ കുട്ടിക്കാലം മുതൽ കച്ചേരികളും ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും എല്ലാം കേട്ട് വളർന്നത് റേഡിയോയിൽ കൂടെയാണ്.
1: സംഗീതജ്ഞൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
4: ഈശ്വരാധീനം കൊണ്ട് 1976 എനിക്ക് അവിടെ കമ്പോസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ ഒരുപാട് ലളിത ഗാനങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചു, അതുപോലെ കവിതകൾ ചെയ്യാൻ സാധിച്ചു, മ്യൂസിക്കൽ ഫീച്ചേഴ്സ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പേരുടെ കച്ചേരി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലെ എന്റെ എല്ലാം സംഗീതത്തിലുള്ള എല്ലാം അഭിവൃദ്ധി ഉണ്ടായത് ആദ്യകാലങ്ങളിൽ റേഡിയോ കേട്ട്, പിന്നെ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുടെ കമ്പോസിംഗും അവരുടെ ടാലന്റും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എം ജി രാധാകൃഷ്ണൻ, ഉദയഭാനുചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് കമ്പോസേഴ്സ് നമുക്ക് ആകാശവാണിയിൽ വന്നിരുന്നു. അവരുടെ എല്ലാം സ്റ്റൈലും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു. ഈ ശുഭദിനത്തിൽ ഞാൻ ആകാശവാണിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.
1: സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ശാസ്ത്രീയ അവബോധവും വിദ്യാഭ്യാസ പരിജ്ഞാനവും വ്യാപിപ്പിക്കുന്നതിന് റേഡിയോ എന്നും ഫലപ്രദമായ ഒരു മാധ്യമമാണ്.
5: ചെറുപ്പകാലത്ത് നമ്മുടെ എല്ലാം ഏക വിനോദോപാധിയും അറിവിന്റെ കേന്ദ്രവുമായിരുന്നു ആകാശവാണി.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുൻ ചെയർമാൻ എസ് സോമനാഥ്.
5: കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലയിലായിരുന്നായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് സംഗീത പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരുന്നു ശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ. മറ്റൊന്ന് കാർഷിക രംഗത്തെ കുറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മ. നമ്മുടെ സമയം യോ എത്ര സമയമായോ, സ്കൂളിൽ പോകാൻ സമയമായോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാൻ സമയമായോ എന്നൊക്കെ അറിയുന്നതെല്ലാം ആകാശവാണിയുടെ സമയ അനൗൺസ്മെന്റുകളായിരുന്നു. പ്രത്യേകിച്ച് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആകാശവാണിയുടെ മറ്റൊരു ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അത് അക്കാലഘട്ടത്തിലെ തനത് കലകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കേട്ട ഒന്നാണ് കമന്ററികൾ, പ്രത്യേകിച്ചും ലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള കമന്ററികൾ. ഇങ്ങനെ നമ്മുടെ മനസ്സിലും അറിവിനും വേണ്ട എല്ലാ പ്രോഗ്രാമുകളും അന്ന് ആകാശവാണി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു.
1: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി വിശ്വാസ്യതയ്ക്കും ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിംഗിനും റേഡിയോ പ്രാധാന്യം നൽകുന്നു.
6: 50കളുടെ അവസാനം അല്ലെങ്കിൽ 60കളുടെ ആദ്യം ജനിച്ച ഈ തലമുറയ്ക്ക് എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിനും വിനോദത്തിനും മറ്റൊരു ബദൽ മാധ്യമമില്ല റേഡിയോ പോലെ.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ.
6: വാർത്തകൾ അറിയാനാണെങ്കിലും ആകാശവാണിയുടെ പ്രത്യേകിച്ചും വിശ്വാസ്യത, പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും ആശ്രയിച്ചത് റേഡിയോ ആണ്. കുട്ടി ജനിച്ച് ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ ഉണ്ടായ ഒരു സാംസ്കാരികമായ താല്പര്യങ്ങൾ, ഇവയൊക്കെ ഏറ്റവും അധികം വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കിട്ടുന്ന ഏറ്റവും വലിയ അവസരം റേഡിയോ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പോർട്സിന്റെ കാര്യത്തിൽ, ഞാനൊരു ക്രിക്കറ്റ് പ്രേമി ആയതുകൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെയും കമന്ററി കേൾക്കാൻ അതിലെ കമന്റേറ്റേഴ്സിന്റെ ആരാധകനായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അവരെ സുരേഷ് ത്രേയും ടോണി കോസിയറും ആനന്ദ് സത്യവാദും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പത്രപ്രവർത്തനം ആരംഭിച്ചപ്പോഴും അക്കാലം മുതൽ തന്നെ റേഡിയോ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ റേഡിയോയിൽ പല പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അച്ചടി മാധ്യമത്തിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും മാധ്യമത്തിൽ പ്രവർത്തിച്ചെങ്കിൽ അത് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ആകാശവാണിയിലാണ്.
1: എല്ലാ വീട്ടിലേക്കും അവിസ്മരണീയമായ ചലച്ചിത്ര നാടക ഗാനങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം കഴിവുള്ള ഗായകരെയും സംഗീത സംവിധായകരെയും ഗാനരചയിതാക്കളെയും കണ്ടെത്താൻ റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്.
7: ഓർമ്മ വച്ച കാലം തൊട്ട് ആകാശവാണി കേട്ട ഒരു വല്ലാത്ത സ്മൃതിമധുരമുണ്ട്.
1: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.
7: എൻ വി രാധാകൃഷ്ണ സാറിന്റെയും കാവാലത്തിന്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെയും ഒക്കെ ലളിത ഗാനങ്ങൾ കേൾക്കുക, സതീഷ് ചന്ദ്രന്റെയും ഇ പി രാധാമണിയുടെയൊക്കെ ശബ്ദം കേൾക്കുക, ഇതൊക്കെ ബാല്യകൗമാരങ്ങളിലെ പതിവായിരുന്നു. പിന്നീട് ഞാൻ വളരെ ചെറുപ്പത്തിലേ 18-ാമത്തെ വയസ്സിൽ തന്നെ പ്രൊഫഷണൽ ഗാന രചയിതാവായി. നാടകത്തിൽ സിനിമയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആകാശവാണിയിൽ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ കുട്ടിക്കാലത്ത് കേട്ട എൻ ജി രാധാകൃഷ്ണ സാറിനോടൊപ്പവും പെരുമ്പാവൂർ സാറിനോടൊപ്പവും പിന്നീട് ആർ സോമശേഖരൻ, മുരളി സിത്താര, കെ പി സി ചന്ദ്രശേഖരൻ വരെയുള്ള പ്രഗത്ഭരായവരോടൊത്ത് പാട്ടുണ്ടാക്കാനുള്ള ഭാഗ്യമുണ്ടായി. പ്രക്ഷേപണകലയുടെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖമാണ് ആകാശവാണി. അതിന് ഒരു അഭിജാതമായ പാരമ്പര്യമുണ്ട്. അത് പാട്ടെഴുത്തുകാരന്റെ പേര് ആദ്യം പറഞ്ഞ് പാട്ട് തുടങ്ങും. മറ്റൊരു പ്രക്ഷേപണകലയ്ക്കും ഇതുവരെ തോന്നാത്ത ഒരു സാമാന്യ മര്യാദ തലമുറകളോളം പാലിച്ചുകൊണ്ടുവരുന്ന അഭിജാതമായ പാരമ്പര്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യബോധം തീർച്ചയായിട്ടും ആകാശവാണിക്കുണ്ട്.
1: സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ.
8: എനിക്ക് ലളിത ഗാനങ്ങളോടും സിനിമാ ഗാനങ്ങളോടും ഒക്കെ ഇത്രയേറെ കമ്പം വരാൻ ഒരു വലിയൊരു കാരണം ആകാശവാണിയാണ്. പഴയകാലത്ത് കാത്തിരിക്കാറുണ്ട് ലളിതഗാന പാഠങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും യേശുദാസ് സാർ പാടുന്ന പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് മഹാന്മാരുടെ കച്ചേരികൾ, നേരിട്ട് ഒരിക്കലും കേൾക്കാൻ അവസരം കിട്ടാത്ത അവരുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള റെക്കോർഡിംഗ് ശേഖരം ആകാശവാണിക്കുണ്ടെന്നുള്ളതാണ്. ജി എൻ ബാലസുബ്രഹ്മണ്യം, അരീക്കുടി രാമാനുജയ്യങ്കാർ, മധുരൈ മണിയയ്യർ, എം ഡി രാമനാഥൻ, മഹാരാജപുരം വിശ്വനാഥയ്യർ, ശമ്മൻകുടി ശ്രീനിവാസയ്യർ, അങ്ങനെ കർണാടക സംഗീതത്തിന്റെ മഹാന്മാരുടെയൊക്കെ കച്ചേരി നമുക്ക് ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ദശാബ്ദങ്ങളായിട്ട്. അത് ഒരു അമൂല്യതയാണ്, അത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആകാശവാണി നമുക്ക് ചങ്കാണ് എന്നുള്ളത്. ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായിട്ട് ആകാശവാണി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: മുൾമുനയിൽ നിർത്തുന്ന തത്സമയ വ്യാഖ്യാനങ്ങളും വിദഗ്ധ വിശകലനങ്ങളും അത്ലറ്റുകളുടെ പ്രചോദനാത്മകമായ കഥകളും കൊണ്ട് റേഡിയോ സ്പോർട്സിനെ ജീവസുറ്റതാക്കി.
9: വാർത്താ മാധ്യമ ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
1: മുതിർന്ന സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
9: ഞാനിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ചാണ്. വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഫൈനൽ വേദിയിൽ ഞാൻ കണ്ടത്, കാരണം ഞാൻ കണ്ടു എന്ന് പറയാൻ കാരണം ഞാൻ നാലാമത് വേൾഡ് കപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 ബ്രസീൽ വേൾഡ് കപ്പില് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടതിന്റെ 10 മടങ്ങ് സാങ്കേതിക മികവോടുകൂടിയാണ് പ്രക്ഷേപണ രംഗം മാറുന്നത്. പ്രക്ഷേപണ രംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്താ മാധ്യമ രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശക്തമായ ഒരു കാര്യമാണ്. ഈ ന്യൂയോർക്കിൽ നിന്ന് ഇത് പറയുമ്പോൾ ഇവിടെ റേഡിയോസ്, ഇപ്പം വേൾഡ് കപ്പിന്റെ ലൈവ് റേഡിയോസ് ധാരാളമായിട്ട് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അവരുടേതായ നമ്മൾ കേട്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 197 രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും അതിന് ചെവി കൊടുത്താൽ ലോകത്തെ എല്ലാ ഭാഷകളിലും ഇങ്ങനെ മത്സരങ്ങളെ റിപ്പോർട്ട് മീൻസ് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത് കേട്ടിരിക്കാനാണ് നമുക്ക് തോന്നുക.
1: സാങ്കേതിക വിദ്യകൾ മാറിയാലും മാറുന്ന കാഴ്ചയുടെ മായാജാലങ്ങൾ വന്നാലും പ്രക്ഷേപണത്തിന്റെ സത്ത മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും മികച്ച പ്രക്ഷേപണങ്ങളെ അളക്കുന്നത് സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമല്ല, അവ പ്രചോദിപ്പിക്കുന്ന വിശ്വാസത്തെയും സംരക്ഷിക്കുന്ന സംസ്കാരങ്ങളെയും സ്പർശിക്കുന്ന ജീവിതങ്ങളെയും അവ എത്ര ആഴത്തിൽ തൊടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. എല്ലാ യുഗത്തിലും പ്രക്ഷേപണം ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, രാജ്യത്തിന്റെ തുടിപ്പുകളെ അടയാളപ്പെടുത്തുന്ന ശബ്ദവുമാണ്.
0: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:30 to 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:30 to 12:00 വരെ.

0: സമയം 6 മണി കഴിഞ്ഞ് 43:12 ആറ് 45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെയിലി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും JP നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ BJP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM-ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM-പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
6: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
5: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
7: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്രഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
5: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണ്ണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഓഗസ്റ്റ് 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം PK ഗോപി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപ് വിശേഷം, 7:35 പാട്ട് വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 കൽപ്പിനി ദ്വീപിൽ നിന്നും കൊച്ചു കൂട്ടുകാരൻ മുഹമ്മദ് സക്വാൻ പങ്കെടുക്കുന്ന ഇമ്മണിബല്യ ലോകം എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില. കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.7 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ ഗോപി.
1: പരാജയം തോൽവിയാണോ? അല്ല എന്നാണ് ഒരുത്തരം. തോൽവി തന്നെ എന്ന് മറ്റൊരുത്തരം. പരാ യൂണിവേഴ്സ്, ജയം സക്സസ് എന്ന് അല്പമാഴത്തിൽ വാക്കുകളിലൂടെ ചിന്തിച്ചാലോ, പരയുടെ പരീക്ഷണങ്ങളെ ജയിക്കാനുള്ള ശക്തിയായി നമ്മുടെ അനുഭവങ്ങളെ മാറ്റാൻ കഴിയണമെന്ന് പറഞ്ഞാൽ അതല്ലേ കൂടുതൽ ശരി? അപ്പോൾ പരാജയപ്പെട്ടവരോടുള്ള സമീപനം മാറേണ്ടതുണ്ട് എന്നർത്ഥം. ഇന്ന് തോറ്റു എന്ന അനുഭവം നാളെ വിജയം എന്ന് തിരുത്തേണ്ടി വരില്ലേ? തിരുത്തേണ്ടി വന്നിട്ടില്ലേ? ഇന്നത്തെ വിജയം നാളത്തെ തോൽവിയായി മാറിക്കൂടുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? പരീക്ഷയിൽ തോറ്റതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിച്ചവർ നിരവധിയുണ്ട് എന്ന് നമുക്കറിയാം. അതേ പരീക്ഷയിൽ ഗംഭീര വിജയം നേടിയവരിൽ പലരും ജീവിതത്തിൽ പരിതാപകരമാവണ്ണം തോറ്റുപോയിട്ടില്ലേ? ലോകത്തിന്റെ വിശാല ജീവിതത്തെ ഉയർന്നു പറന്നു പഠിക്കാൻ ശ്രമിച്ചാൽ ചിന്തയിലെ ശാഠ്യങ്ങൾ അവിടെ വച്ച് അവസാനിക്കുന്നതാണ്. ഞാൻ അറിഞ്ഞതും പഠിച്ചതും മാത്രം ശരി എന്നു കരുതാതിരുന്നാൽ അതാണ് വിശാലമായ കാഴ്ചപ്പാടിന്റെ ശക്തി. നിരവധി ശരികളുടെ ഒരു ലോകം നിങ്ങൾക്ക് അപ്പോഴാണ് തുറന്നു കിട്ടുക. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും, കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണുവണങ്ങിയോതിടേണം എന്ന ഗുരുവചനം എത്ര ആവർത്തി വായിച്ചാലാണ് അർത്ഥം മനസ്സിലാവുക? അറിവിലുമേറി അറിയുക എന്നതിലുണ്ട് അറിഞ്ഞതിനപ്പുറം മറ്റൊരറിവിന്റെ ഉദയം. അതിനപ്പുറം വീണ്ടും അറിവുകളുടെ നിരവധി അടരുകൾ നാം അറിയാതെ ഉണ്ടാവുകയില്ലേ? ഇന്ദ്രിയങ്ങളുടെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കിയാൽ തന്നെ മറ്റൊരു കണ്ണു തുറക്കുകയായി. അത് അറിവിന്റെ കണ്ണാണ്. സത്യത്തിൽ അത് നേടാനല്ലേ നമ്മുടെ വിദ്യാഭ്യാസം? നിർഭാഗ്യവശാൽ ഇന്ദ്രിയങ്ങളുടെ ആർത്തിയിൽ മാത്രം അഭിരമിക്കുന്ന വിദ്യയുടെ അഭ്യാസ സാമർഥ്യമോ കാപട്യമോ നമ്മെ നിരന്തരം വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചോ ആറോ മാർക്ക് കൂടുതൽ ലഭിച്ചവനെ വാനോളം വാഴ്ത്തുന്നു. പഠിച്ചത് പരീക്ഷാചോദ്യത്തിൽ വരാതിരുന്നത് പരാജയപ്പെട്ടവന്റെ കുറ്റമാകുന്നത് എങ്ങനെ? പഠിച്ചത് ചോദിച്ചിരുന്നുവെങ്കിൽ അവനും ജയിക്കുമായിരുന്നുവല്ലോ. എന്നിട്ടും തോറ്റവൻ എന്ന് മുദ്രകുത്തി അവനെ അവഗണിച്ചത് എന്തുകൊണ്ട് തീരെ മനസ്സിലാകുന്നില്ല. വിജയപീഠങ്ങൾ സ്വയം ഉപേക്ഷിച്ചവർ ചരിത്രത്തിലുണ്ട്. എനിക്ക് കിരീടവും ചെങ്കോലും ആവശ്യമില്ലെന്ന് സ്വയം തീരുമാനമെടുത്ത് ദുരിതങ്ങളിലേക്കിറങ്ങി വന്നവർ നിരവധിയുണ്ട്. ഒടുങ്ങാത്ത അന്വേഷണങ്ങളുടെ വഴികളിലായിരുന്നു അവരെല്ലാം. ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം ഏതു തരത്തിലുള്ളതാണെന്ന് ഒരു നിമിഷം ആലോചിക്കാമോ? താരതമ്യം ചെയ്ത സുഖകാമനകളിൽ നിന്ന് വഴിമാറാതെ അത്തരം ചിന്തകൾ സാധ്യമല്ല. ഒരുപക്ഷേ യാതൊന്നിനോടും താരതമ്യം ചെയ്യാത്ത അറിവിന്റെ വഴികളിൽ പ്രകാശം വിതറാൻ കഴിയുന്ന വലിയ മനുഷ്യർ ജീവിത അനുഭവങ്ങളുടെ സർവകലാശാലയിലെ ജയിക്കുകയും തോൽക്കുകയും ചെയ്യാത്ത മനുഷ്യരായിരുന്നിരിക്കണം അവർ. ജയം പരാജയം ഇവ രണ്ടും ഒരേ പരയിലെ കാവ്യപദങ്ങൾ. ഉത്തരപ്രഭയറിഞ്ഞവർ സ്വയം ഉദിക്കുന്നു പ്രപഞ്ചസൂര്യന്റെ കിരണമേറ്റ പോൽ. ജയം പരാജയം ഇവ രണ്ടും ഒരേ പരയിലെ കാവ്യപദങ്ങൾ. ഉത്തരപ്രഭയറിഞ്ഞവർ സ്വയം ഉദിക്കുന്നു പ്രപഞ്ചസൂര്യന്റെ കിരണമേറ്റ പോൽ. അതിനാൽ നമ്മുടെ കുട്ടികളെ ജയിച്ചവരെന്നും തോറ്റവർ എന്നും തരംതിരിക്കാതിരിക്കുക. അവർ ജീവിക്കുന്നവരായിരിക്കട്ടെ.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ ഗോപി.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. അറിയിപ്പ്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറി, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണവും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവ് കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോളിറ്ററി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുഷ്ഠിതമായ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റവരവുള്ള സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടിയിൽ കൂടുതൽ വിറ്റവരവുള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്. ലൈസൻസ് രജിസ്ട്രേഷൻ ഫോസ്കോസ് FSSAI.gov.in എന്ന പോർട്ടലിലൂടെയും അടുത്തുള്ള ആശ്രയ സെന്റർ മുഖേനയോ ലഭ്യമാണ്. ആയതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും 31 August 2026 മുമ്പായി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ ഫുഡ് ബിസിനസ് സ്ഥാപനങ്ങൾ അവരവരുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി പുതുക്കേണ്ടതും അതോടൊപ്പം ബിസിനസ് പൂർണ്ണമായും നിർത്തിവച്ചവർ ലൈസൻസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഫോസ്കോസ് ഹെൽപ്പ് ഡെസ്ക് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽപ്പ് സർവീസുമായി നേരിട്ടോ അല്ലെങ്കിൽ 800-425-1830 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ദ്വീപ് വിശേഷങ്ങൾ സമാപിക്കുന്നു.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജെ പി നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ രണ്ട് ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് രണ്ട് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചു വരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്രശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
4: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:09.

0: ഫാട്ടുഫെട്ടി ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് ഞാനുള്ളത് കവരത്തിയിലുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ്. ഫാട്ടുവെട്ടി എന്ന പരിപാടി പങ്കെടുക്കാനായിട്ട് ഒരു കൂട്ടുകാരിയുണ്ട്. നമുക്ക് ആ കൂട്ടുകാരിയെ പരിചയപ്പെടാം. എന്താ മോളുടെ പേര്?
1: ഫാത്തിമ മീന.
0: ഫാത്തിമ മീന. ഫാത്തിമ മീന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്?
1: മൂന്നാം ക്ലാസ്സില്.
0: മൂന്നാം ക്ലാസ്സിലാണല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: കെവി
0: കേന്ദ്ര വിദ്യാലയത്തിലല്ലേ. ഓക്കെ, മോള് കവരത്തിക്കാരിയാണോ?
1: അതെ.
0: ഓക്കെ, കെ വിയിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു?
1: ഒന്നും പ്രശ്നമില്ല, സൂപ്പർ.
0: നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ. ഓക്കെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് അവിടെ?
1: തസ്ഫിയ മാം.
0: തസ്ഫിയ മാം. തസ്ഫിയ മാം ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
1: ഹിന്ദി.
0: ഹിന്ദി അറിയോ മോൾക്ക്? സംസാരിക്കാൻ അറിയോ ഹിന്ദി?
1: ഹിന്ദി അറിയില്ല.
0: ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷ് അറിയോ?
1: ഇംഗ്ലീഷ് അറിയാം.
0: കുറച്ച് കുറച്ചൊക്കെ അറിയാം അല്ലേ.
1: അതെ.
0: മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ ഉമ്മ ഉണ്ട്, എളിയാനുണ്ട്, ഉമ്മമ്മ ഉണ്ട്.
0: ഓക്കെ. ആ ഫാത്തിമക്കുട്ടി അപ്പൊ പാട്ടൊക്കെ പാടുന്ന ആളാണോ ഫാത്തിമക്കുട്ടി?
1: അതെ.
0: സ്കൂളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ?
1: ആ പാടാറുണ്ട്.
0: പാടാറുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഫാട്ടുവെട്ടിലൂടെ ഒരു പാട്ട് പാടിയാലോ?
1: ഓക്കെ. മുഷിരിക്ക തുരത്തിയ നബി അവര്, മുറസലിൽ ആദരവായവര്, മഹശറിൽ തണലായവര്, മന്നാൽ പുകയുന്ന സഫിയുള്ള, മണിമക്കത്തണിഞ്ഞൊരു നൂറുള്ള, പെരിയോണ്ട ആറ്റൽ ഹബീബുള്ള.
0: അത്ര അറിയല്ലേ. നന്നായിട്ട് പാടി. പിന്നെ ഉമ്മാന്റെ പേരെന്താ?
1: ജമീല.
0: ഉമ്മാന്റെ പേര് ജമീല. അനിയന്റെ പേരെന്താ?
1: മുഹമ്മദ് നോയിം.
0: മുഹമ്മദ് നോയിം. അനിയൻ എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ?
1: ആ പഠിക്കുന്നു.
0: എത്ര ക്ലാസ്സിലാ?
1: യു ജി ക്യൂ. യു ജി ക്യൂ ആണ് പഠിക്കുന്നത്.
0: യു ജി ക്യൂലാണല്ലേ. ഓക്കെ. അപ്പൊ മോൾക്ക്

0: വീട്ടിലോട് ഏത് പാട്ടാണ് വേണ്ടത്? സിനിമ കാണാറുണ്ടോ മോള്? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്?
1: റോസലിന്റെ ഐ ബാർബിന്റെ.
0: അപ്പൊ ഏത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് മോൾക്ക്?
1: ഇപ്പൊ
0: പാടിയ പാട്ടാണല്ലേ. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണെന്ന് പറയോ?
1: എന്റെ വീട്ടുകാർക്കും സ്കൂളിലെ എല്ലാവർക്കും ടീച്ചേഴ്സും.
0: വീട്ടിലുള്ള എല്ലാവർക്കും, പിന്നെ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക് യു.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ഇപ്പോൾ ഒരു നാടൻ പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
2: മുഹമ്മദ് സഖ്വാൻ സി കെ.
1: സഖ്വാൻ ഏത് ദ്വീപിൽ നിന്നാ വരുന്നത്?
2: ഞാൻ കൽപ്പേനി ദ്വീപിൽ നിന്നാണ് വരുന്നത്.
1: അപ്പൊ കൽപ്പേനി ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ എന്താ ഇവിടെ?
2: ഉപ്പക്കുമ്മക്കും ഇവിടെയാണ് ജോലി.
1: ഉപ്പക്കുമ്മക്ക് ഇവിടെയാണല്ലേ ജോലി?
2: അതെ.
1: ഉമ്മയുടെ പേരെന്താ?
2: സഫറ സി കെ.
1: ഉമ്മക്ക് എന്താ ജോലി?
2: ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യൻ.
1: ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ അല്ലേ?
2: അതെ.
1: അപ്പൊ നിങ്ങളിപ്പോ എത്ര വർഷമായി വന്നിട്ട്? എപ്പോഴാ വന്നത്?
2: ഞങ്ങളിപ്പോ വന്നിട്ട് 8 വർഷമായി.
1: ഇപ്പൊ 8 വർഷമായല്ലേ കവരത്തിയിൽ വന്നിട്ട്.
2: ആ.
1: അപ്പൊ മൂന്ന് ചെറുപ്പത്തിന് ഇവിടെയാണോ പഠിച്ചത്, അംഗലവാടിയും നേഴ്സറിയും ഒക്കെ?
2: അതെ.
1: അപ്പൊ ഉപ്പയുടെ പേരെന്താ?
2: ഗാലിബുദ്ദീൻ എംസി.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: പ്രോജക്ട് മാനേജർ.
1: ഏത് ഓഫീസിലാണ്?
2: NIC.
1: പ്രൊജക്ട് മാനേജർ ആണല്ലേ?
2: അതെ.
1: സഖ്വാൻ മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
2: ജെബിയസ് ഈസ്റ്റ്.
1: ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 2ാം ക്ലാസ്സിലാ.
1: അപ്പൊ 1ാം ക്ലാസ്സും അവിടെ തന്നെയാണോ പഠിച്ചത്?
2: അതെ.
1: അപ്പൊ നാട്ടിലെപ്പോഴാ പോകാറ് നിങ്ങള്?
2: വെക്കേഷൻ സമയത്തിലാണ് നാട്ടിലോട്ട് പോകുന്നേ.
1: ആ, മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
2: ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്, അച്ഛാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, കുഞ്ഞമ്മ ഉണ്ട്.
1: അപ്പൊ എല്ലാവരും ഉണ്ടല്ലേ വീട്ടില്?
2: അതെ.
1: സഖ്വാൻ മോൻ ഇന്ന് എന്ത് പരിപാടിയായിട്ടാണ് ഇമ്മണി ബെല്ല ലോകത്തിൽ വന്നത്?
2: പാട്ടും കഥയും.
1: അപ്പൊ നമുക്ക് മോന്റെ ഒരു പാട്ട് കേട്ടാലോ?
2: ആ.
1: കൂട്ടുകാരെ, സഖ്വാൻ മോന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
1: താങ്ക് യു.
0: പിന്നെ മൂന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ സ്കൂളില്? ആ, കൂട്ടുകാരുടെ പേരെന്താ?
1: അനാമ.
0: ആ പിന്നെ
1: അശ്വാക്ക്, രാജ.
0: അപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലോ.
1: അതെ.
0: നിങ്ങളിപ്പോ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ?
1: അതെ.
0: മുന ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
1: മാത്സ്.
0: മാത്സ് ആരാ എടുക്കുന്നത്?
1: റാഫി സാർ.
0: റാഫി സാറിനെ ഇഷ്ടാണോ?
1: അതെ.
0: മാത്സ് പഠിക്കാനൊക്കെ ഇഷ്ടാണോ?
1: അതെ.
0: മാത്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടായിരിക്കും അല്ലേ?
1: അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം മാത്സ് ആണ്.
0: പിന്നെ ഏതാ സബ്ജക്ട് ഇഷ്ടം?
1: മലയാളം.
0: മലയാളം ആരാ എടുക്കുന്നത്?
1: സൈനാവ ടീച്ചർ.
0: പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ?
1: അതെ, തുടങ്ങിയിട്ടുണ്ട്.
0: ഇപ്പൊ സ്കൂളില് ബാലസമാജമൊക്കെ കഴിഞ്ഞില്ലേ?
1: അതെ, കഴിഞ്ഞു.
0: എന്തെങ്കിലും പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നോ മോൻ?
1: ഇല്ല.
0: അതെന്താ കൂടാതെ? പാട്ടിനൊന്നും കൂടിയിട്ടില്ല?
1: ഇല്ല.
0: മിടുക്കനാവണ്ടേ സ്റ്റേജിലൊക്കെ പോയി പാടിയിട്ട്? ഇനി കൂടോ? ഇനി എന്തെങ്കിലും പരിപാടി വന്നാ പാടാനൊക്കെ കൂടോ?
1: അതെ.
0: പിന്നെ സക്വാമോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
1: ചങ്ങാത്തമാരെ കൂടെ കളിപ്പാനും പോകും.
0: വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്?
1: കൂട്ടുകാരോടൊപ്പം സൈക്കിളോടും ഊഞ്ഞാലാടും.
0: അടുത്താണോ കൂട്ടുകാരുടെ ഒക്കെ വീട്?
1: അതെ.
0: അപ്പൊ നിങ്ങള് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ പോവല്ലേ?
1: അതെ.
0: പിന്നെ എന്താ ചെയ്യാറ്?
1: കാർട്ടൂൺ ഒക്കെ കാണും.
0: കാർട്ടൂൺ ഏത് കാർട്ടൂണാ കൂടുതൽ ഇഷ്ടം?
1: ടോം ആൻഡ് ജെറി.
0: ടോം ആൻഡ് ജെറി ആണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: അടുത്തതായി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥ.
0: അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറഞ്ഞാലോ?
1: അതെ. ഒരു ദിവസം ഒരു കാക്ക പറന്ന് പറന്ന് പോകുകയായിരുന്നു. ആ കാക്കയ്ക്ക് വിശന്നിട്ട് വഴിയായിരുന്നു. വഴിയുണ്ട് വച്ച് ഒരു കുടം കണ്ടു. കുടത്തിന്റെ അടുത്തേക്ക് പോയി ആ കാക്ക കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. പിന്നെയും കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. തേജശാലയായ കാക്ക അടുത്തുള്ള ചെറുത് ചെറുത് കല്ല് എടുത്ത് കുടത്തിലേക്ക് ഇട്ടു. ഇട്ടിട്ട് വെള്ളം പൊങ്ങി വന്നു. അപ്പോ ആ കാക്ക കൊക്കിട്ട് കുടിച്ചു. അങ്ങനെ കാക്കയുടെ ദാഹം തീർന്നു. എന്നിട്ട് കാക്ക പറന്ന് പറന്ന് പോയി.
0: നല്ല കഥയാണ്. കഥ ആരാ പഠിപ്പിച്ച മോന്?
1: ഉമ്മ.
0: ഉമ്മയാണോ കഥ പഠിപ്പിച്ചു തന്നത്?
1: അതെ.
0: ഇപ്പൊ കവരത്തിയുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ മൂന്ന് പേരാണോ ഉള്ളത്? ബാപ്പയും ഉമ്മയും സഖുവാനും മാത്രമാണോ ഉള്ളത്?
1: അതെ.
0: കൽപ്പീനിയിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മമ്മ, ബാപ്പ, കുഞ്ഞമ്മ.
0: ഉമ്മമ്മയുടെ പേരെന്താ?
1: സുബേദ സി കെ.
0: വലിയപ്പയുടെ പേരെന്താ?
1: സേതുമമ്മദ കോയ.
0: പിന്നെ കുഞ്ഞമ്മ ഉൾക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞമ്മയുടെ പേരെന്താ?
1: സഹല സി കെ.
0: കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ആരാ, ഉമ്മയുടെ അനിയത്തിയാണോ?
1: അതെ.
0: പിന്നെ ഇവര് മാത്രാണോ ഉള്ളത് കൽപ്പീനിയില്? അത് സക്കുവാന്റെ ഉപ്പടി വീട്ടുകാരാണോ?
1: അതെ.
0: അവരുടെ പേരെന്താ?
1: ബാപ്പാമ്മയുടെ പേര് ബി എം സി, ബാപ്പാപ്പയുടെ പേര് നസീർ ഹുസൈൻ.
0: ഇവര് മാത്രാണോ ഉള്ളത്?
1: അതെ.
0: വീട്ടിൽ ആരാ കൂടുതൽ ഇഷ്ടം?
1: ഉമ്മമ്മ.
0: ഉമ്മമ്മയാണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: ഉമ്മമ്മ കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
1: അതെ.
0: എന്ത് കഥയാ പറഞ്ഞു തരാറ് കൂടുതലും?
1: പഴയ കഥയൊക്കെ പറഞ്ഞു തരും.
0: പഴയ കഥയൊക്കെ പറഞ്ഞു തരും അല്ലേ?
1: അതെ.
0: ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ കഥയൊക്കെ പറഞ്ഞു തരാറ്?
1: അതെ.
0: അപ്പോ ഉമ്മമ്മയൊക്കെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ?

0: അതെ.
1: കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ?
0: പോയിട്ടുണ്ടായിരുന്നു.
1: വെക്കേഷൻ എന്താ ചെയ്തത് അപ്പോൾ?
0: കൊച്ചിയില് പോയി, ലുലുമാളൊക്കെ പോയി.
1: കൽപ്പനിയിലൊക്കെ പോയില്ലേ അപ്പോള്?
0: ആ പോയി.
1: അപ്പൊ അവിടെ എന്താ ചെയ്തത്?
0: ഇങ്ങനെ പോയി, കടൽ കുളിച്ച്. കൊച്ചപ്പാന്റെ കല്യാണം ഉണ്ടായിരുന്നു.
1: കൊച്ചപ്പാന്റെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അടിച്ചു പൊളിച്ചല്ലേ വെക്കേഷൻ സമയത്ത്?
0: അതെ.
1: നിങ്ങള് വീട്ടിൽ നിന്ന് കറങ്ങാനൊക്കെ പോവാറുണ്ടോ ഇവിടെ കവരത്തിയിൽ നിന്ന്?
0: അതെ.
1: എങ്ങോട്ടാ പോകാറ്?
0: തെക്കേലും പോകാറുണ്ട്.
1: തെക്കിന്തേലൊക്കെ പോകാറുണ്ടല്ലേ. പാർക്കിലൊക്കെ ഒന്നും പോകാറില്ലേ അപ്പോൾ?
0: പോകാറുണ്ട്, പാർക്കിലൊക്കെ പോകാറുണ്ട്.
1: കവരത്തിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
0: ചിൽഡ്രൻസ് പാർക്ക്.
1: ചിൽഡ്രൻസ് പാർക്കാണോ? അവിടെ പോയാ കളിക്കോ?
0: അതെ.
1: എന്ത് കളിയാ അവിടെ പോയാ കളിക്കാറ്?
0: സീസോ, സ്ലൈഡിംഗ്, ഊഞ്ഞാലൊക്കെ ആടും.
1: ഊഞ്ഞാലൊക്കെ ആടല്ലേ. സക്മാനെ കൂടുതലും ആരാ സഹായിക്കുന്നത് പഠിക്കാനൊക്കെ?
0: ഉമ്മച്ചി.
1: ഉമ്മച്ചിയാണോ കൂടുതലും പഠിക്കാനും കഥയൊക്കെ പറയാനും ഒക്കെ സഹായിക്കുന്നത്?
0: അതെ. എനിക്കുണ്ടല്ലോ മദ്രസയിലൊക്കെ പാട്ട് പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: മാഷാല്ലാ. അപ്പൊ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ.
0: അതെ.
1: ഏത് പാട്ടായിരുന്നു പാടിയത് അപ്പോൾ?
0: ഉപ്പമ്മ.
1: ഈ പാട്ട് തന്നെയായിരുന്നു?
0: അതെ.
1: ഇത് മദ്രസയിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടായിരുന്നു?
0: അതെ.
1: നമുക്ക് നീ സക്കമാന്റെ ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: ദാവ്.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: സക്വാൻ ഇവിടെ സ്കൂളിൽ പഠിക്കും മുമ്പ് എവിടെയായിരുന്നു പഠിച്ചിരുന്നത്?
0: മാർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ.
1: മാർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലാണല്ലേ?
0: അതെ.
1: പിന്നെ ഇവിടെ ആരാ പറഞ്ഞെന്ന് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്, ഇമ്മിണി വലിയ ലോകത്തില് പങ്കെടുക്കണമെന്ന്?
0: മുർഷിദ ടീച്ചർ.
1: മുർഷിദ ടീച്ചറാണോ?
0: അതെ. വെക്കേഷൻ സമയത്ത് സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ മുർഷിദ ടീച്ചറാണ് ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുപ്പാ പറഞ്ഞത്.
1: ഇപ്പൊ സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മിണി വലിയ ലോകത്തിൽ പങ്കെടുത്തതെന്ന്?
0: ആ, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും.
1: ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇമ്മിണി വലിയ ലോകത്തിൽ പങ്കെടുത്തത്.
0: അതെ.
1: സക്വാ മോന്റെ പാട്ടും കഥയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
3: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുരുക്ഷേത്ര എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു അൽക്കായാഗ്നിക് ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ഹിമേഷ് രേഷ്മിയ, ഗാനരചന ദേവ് കോഹ്ലി.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ധടുക്കൻ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്, കുമാർ സാനു എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് നദീം ശ്രാവൺ, ഗാനരചന സമീർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഇരുവർ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ ബോംബെ ജയശ്രീ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാൻ. ഗാനരചന വൈരമുത്ത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കഹോന പ്യാരിഹേ എന്ന ചിത്രത്തിനുവേണ്ടി ഉദിത് നാരായൺ, അൽക്കായാഗ്നിക് എന്നിവ ചേർന്ന് ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് രാജേഷ് റോഷൻ, ഗാനരചന ഇബ്രാഹിം ആഷിഖ്.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം, വേണം കരുതലും ബോധവൽക്കരണവും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ അഥവാ കരൾ. കരളിനുണ്ടാകുന്ന ഒരു മാരക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് വ്യക്തികളെ ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണിത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 13 ലക്ഷത്തോളം പേരാണ് ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായി മരണപ്പെടുന്നത്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം സമാഗതമാകുന്ന ഈ വേളയിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ പുരുഷോത്തമൻ.
1: ഹെപ്പറ്റൈറ്റിസ് ബി എന്ന പകർച്ചവ്യാധി ലോകത്തെ ഏതാണ്ട് ക്ഷയരോഗത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഏതാണ്ട് 30 കോടിയോളം ജനങ്ങൾ ലോകത്ത് ഈ രോഗാവസ്ഥക്ക് അടിപെട്ടിട്ടുണ്ട്. വർഷത്തിൽ ഏതാണ്ട് 13 ലക്ഷത്തോളം ആളുകൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മരണമടയുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ രോഗത്തിന്റെ കാരണങ്ങൾ അറിയുമായിരുന്നില്ല. രോഗാണു ഒരു വൈറസാണെന്നും ആ വൈറസിന്റെ പുറമ്പാളി ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ അതിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ഉപകരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബറൂക്ക് ബ്ലംബർഗ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനമാണ് ഈ ജൂലൈ 28. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ദിനമായി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യം ഉണ്ട്. തടസ്സങ്ങൾ നമുക്ക് തകർത്തെറിയാം, ഹെപ്പറ്റൈറ്റിസിനെ തുടച്ചു നീർക്കാം എന്നതാണ് ഇക്കുറിയത്തെ മുദ്രാവാക്യം. ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കണ്ണുകൾ മഞ്ഞനിറമായിട്ടുള്ള, മൂത്രത്തിൽ മഞ്ഞനിറം പോകുന്ന, മഞ്ഞപ്പിത്തം എന്ന നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സത്യത്തില് ഈ മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്, പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം. പ്രധാനമായിട്ടും പകർച്ചവ്യാധി പകരുന്ന തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്, പകരാത്ത തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതായത് കരളിനെ ബാധിക്കുന്നതോ ചിലപ്പോൾ ബ്ലഡിനെ ബാധിക്കുന്നതോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചുവന്ന രക്താണുക്കൾ നശിച്ചു പോകുന്ന ഹിമോളിറ്റിക് അനീമിയ, തലസീമിയ എന്നുള്ള അവസ്ഥ. ചിലപ്പം മദ്യത്തിന്റെ കൂടുതൽ കഴിച്ചിട്ട് ലിവർ കംപ്ലീറ്റ് നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ കരളിന്റെ അവസ്ഥകളിലും ഇത്തരത്തിലുള്ള ബ്ലഡിന്റെ അവസ്ഥകളിലുമൊക്കെയും അത് ബാധിക്കുന്ന ആൾ ഇതിനടിപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല.
0: ഹെപ്പറ്റൈറ്റിസിന് കാരണം പ്രധാനമായും 5 തരം വൈറസുകളാണ്, ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ. ഇവയിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ മലിനമായ കുടിവെള്ളം, ശുചിത്വമില്ലാത്ത ഭക്ഷണം എന്നിവയിലൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള രക്തം, വേണ്ടത്ര അണുവിമുക്തമാക്കാത്ത സൂചികൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നിവ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത്. ഇവ കരളിനെ ദീർഘകാലം ബാധിക്കുകയും കരൾ വീക്കം, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യാം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് വിശദമാക്കുന്നു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറിലെ ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ.
2: നമ്മൾ സാധാരണയായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് മറ്റൊരു വ്യക്തിക്ക് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നത് വഴിയും അണുവിമുക്തമല്ലാത്ത സൂചി ഉപകരണങ്ങൾ എന്നിവ വഴിയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ വൈറസുകൾ പകരാം. ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ മൂലമുള്ള കരൾ വീക്കം ഒരുപക്ഷെ ദീർഘകാലം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ പോവുകയും പിന്നീട് പെട്ടെന്ന് കരൾ വീക്കം ഒരു ക്രോണിക് അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിലേക്ക് മാറുകയും അതിൽ നിന്ന് അനന്തരം ഒരുപക്ഷെ ലിവർ ക്യാൻസർ, കരളിന്റെ അർബുദം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ എന്താണ് ലക്ഷണം, കരൾ വീക്കത്തിന്റെ ലക്ഷണം? പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, വയറുവേദന എന്നിവയുണ്ടാകാം. ശരീരത്തിലെ മഞ്ഞനിറം, ത്വക്കിലും കണ്ണിലും കാണുന്ന മഞ്ഞനിറം, അതിനോടൊപ്പം മൂത്രത്തിൽ കടുത്ത മഞ്ഞ നിറവും ലക്ഷണങ്ങളായി കാണാറുണ്ട്.
0: ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഇതുകൂടാതെ അമിതമായ മദ്യപാനം, അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ, ചില ഔഷധങ്ങളുടെ ദുരുപയോഗം എന്നിവ കൊണ്ടും കരൾ കേടാവുകയും മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയുണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. കണ്ണ്, ചർമ്മം, നഖങ്ങൾ എന്നിവയിലെ മഞ്ഞ നിറമാണ് പ്രധാന ലക്ഷണം. കടും മഞ്ഞ അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള മൂത്രം, വിശപ്പില്ലായ്മ, ഛർദിക്കും ഓക്കാനത്തിനുമുള്ള പ്രവണത, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദന, വിട്ടുമാറാത്ത ക്ഷീണവും നേരിയ പനിയും എന്നിവയാണ് കരളിന് അണുബാധയുണ്ടായി മഞ്ഞപ്പിത്തമായി മാറിയതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഡോക്ടർ കെ പുരുഷോത്തമൻ.
1: ലോകം ഏറ്റവും ഭയപ്പെടുന്ന ഒരവസ്ഥ ഹെപ്പറ്റൈറ്റിസ് ബിയുടേതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ബിയോടൊപ്പം തന്നെ ഡി ഒന്നിച്ചു ചേർന്നു. അപ്പൊ ഈ മൂന്ന് രോഗാണുക്കളെയാണ് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഈ ഒരു അവസ്ഥക്ക് ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതി കഴിയുന്നത് വരെ. 60s ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സാന്നിധ്യം ബ്ലൂംബെർഗ് തിരിച്ചറിഞ്ഞത്. പക്ഷെ 80s തുടക്കമാകുമ്പോഴേക്കും ഇതിനെതിരെ വാക്സിനുകൾ കിട്ടിത്തുടങ്ങി. 1980s ഇപ്പുറം പ്രധാനമായിട്ടും ഇതിന്റെ പ്രതിരോധ വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു അമ്മയിൽ നിന്നും കുഞ്ഞിനെ കിട്ടി വാക്സിൻ എടുത്തില്ല എങ്കിൽ അത് വളരെയേറെ പ്രാധാന്യം ഉണ്ടാവുന്നത് ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് അവർ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് 90% കേസുകളും നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾക്ക് തടയേണ്ടുന്നത്? വാക്സിനുകൾ സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ഗർഭാവസ്ഥയിൽ തന്നെ അമ്മമാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. പ്രധാന പകർച്ചവ്യാധികളായ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സിഫിലിസ് എന്നിവക്കൊക്കെ എതിരെ നമ്മൾ തിരിച്ചറിയാനുള്ള പരിശോധനകളും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുകളും നേരത്തെ തന്നെ അമ്മമാർക്ക് തുടരുന്നു. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാക്സിൻ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്ന വാക്സിനുകളിൽ പെന്റവാലന്റ് വാക്സിനിൽ അതിലൊരു ഘടകം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് പ്രതിരോധം നൽകുന്നതാണെന്ന് മനസ്സിലാക്കാം. അഥവാ ഒരാൾക്ക്

0: നടത്തുന്ന പരിശോധനകൾ. മലിനമായ കുടിവെള്ളം, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. കുട്ടികളിലും ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് കൂടുതലായി കണ്ടുവരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ പ്രധാനമാണ് ഹെപ്പറ്റൈറ്റിസ് എയും. കുട്ടികളാണെങ്കിൽ സ്കൂളുകളിൽ നിന്നും പുറത്തുനിന്നുമുള്ള വെള്ളവും ഭക്ഷണവുമൊക്കെ കഴിക്കുന്നത് ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പടരുന്നതിന് കാരണമാകും. ഡോക്ടർ കെ പുരുഷോത്തമൻ തുടരുന്നു.
1: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബിയോടൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും സ്വീകരിക്കേണ്ടതുണ്ട്. മുൻപെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടൊരു മരണം സംഭവിക്കുക എന്നുള്ളത്. വളരെ ചെറിയ ഒരു എണ്ണം മാത്രമായിരുന്നു. അപ്പോ അത് കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതും പറ്റുമെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ അത് നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ദീർഘസ്ഥായിട്ടുള്ള ഒരു കരൾ രോഗം ഉണ്ടാക്കുന്നില്ല. രോഗം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറി പൂർവാവസ്ഥയിലേക്ക് എത്തും.
0: ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ തുടരുന്നു.
2: കരൾ വീക്കം എങ്ങനെ തടയാം? ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ ഉള്ള രോഗിയുടെ മലത്തിൽ ഈ വൈറസ് ഉണ്ടാവുകയും ഏതെങ്കിലും രീതിയിൽ അത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർന്നാൽ അത് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയും ചെയ്യാം. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഈ രോഗാണു മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ശക്തമായ ചൂടിൽ ഈ ഒരു രോഗാണു ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അൾട്രാ വയലറ്റ് രശ്മികളും, അതായത് യു വി റേസ്, ഈ വൈറസിനെ നശിപ്പിക്കും. അതുപോലെ വീടുകളിൽ, എല്ലാ വീടുകളിലും തന്നെ കൃത്യമായ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുക എന്നത് എല്ലാ ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് സുരക്ഷിതമായ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. ഇത് ഒരല്പം വില കൂടിയതാണ്. 1500 മുതൽ 2000 രൂപയോളം വില വരുന്ന വാക്സിനാണ്. എങ്കിൽ പോലും റിസ്ക് സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നവർ, മറ്റൊരു സംസ്ഥാനത്തോ മറ്റു ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്.
0: ഭാരതം ലോകത്തിന് സമ്മാനിച്ച ചികിത്സാ രീതിയാണ് ആയുർവേദം. കരളിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനും രക്തശുദ്ധീകരണത്തിനും ഉത്തമമായ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. കൂടാതെ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഭക്ഷണത്തിലും അതിയായ ശ്രദ്ധ പുലർത്തണം. കൊട്ടാരക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവനീത കെ പി.
3: ആയുർവേദ ശാസ്ത്രത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങളെ കാമല എന്ന രോഗത്തിൽ ഉൾപ്പെടുത്തുന്നു. കാമം ലാദി ഇതി കാമല, അതായത് ശരീരത്തിന്റെ സ്വാഭാവിക കാമങ്ങളെ അഥവാ ഇച്ഛാശേഷികളെ ഇല്ലാതാക്കുന്ന അസുഖം എന്നർത്ഥം. എല്ലാ രോഗങ്ങളെയും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത്. ഇതുതന്നെയാണ് മഞ്ഞപ്പിത്തത്തിലും. കാമല പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന്, ശാഖാശ്രിത കാമല. ഇവിടെ കഫദോഷ ദുഷ്ടി മൂലം കഫത്താൽ പിത്തം തടയപ്പെട്ട് ശരീര അന്തർഭാഗത്ത് നിന്ന് പിത്തം ശാഖകളിലേക്ക് അഥവാ ബാഹ്യഭാഗങ്ങളിലേക്ക് പടർന്ന് ത്വക്കിനെ ഉൾപ്പെടെ ദുഷിപ്പിച്ച് സ്വാഭാവിക നിറം മാറ്റി മഞ്ഞ നിറം വരുന്നു. രണ്ടാമത്തത് കോഷ്ഠാശ്രിത കാമല. ഇത് പിത്തദോഷവർദ്ധകമായ ആഹാരവിഹാരങ്ങൾ അധികമായി ഉപയോഗിക്കുന്നത് മൂലം പിത്തദുഷ്ടി സംഭവിച്ച് ഉണ്ടാകുന്നു. പലപ്പോഴും കോഷ്ഠാശ്രിതം മാത്രമായി കാമല ഉണ്ടാകില്ല. കോഷ്ഠത്തോടൊപ്പം രക്താദി ധാതുക്കളായ ശാഖയെ കൂടി ബാധിക്കുമ്പോൾ കോഷ്ഠശാഖാശ്രിതമായി കാമല അഥവാ ഉഭയാശ്രിത കാമലയാകുന്നു. രോഗകാരണത്തിനനുസരിച്ച് 3 രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. രക്തധാതുവുമായി ബന്ധപ്പെട്ട് വരുന്ന കാമല അഥവാ ഹീമോളിറ്റിക് ജോണ്ടിസ്, ഇതിന്റെ തുടക്കത്തിൽ ആമപാചന ചികിത്സ, ജ്വര ചികിത്സ എന്നിവ ചെയ്യണം. ഇതിനായി അമൃതോത്തരം കഷായം, സുദർശനം ചൂർണം, ഗുളുചീരോഹിണി കഷായം മുതലായ ഔഷധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന രക്താണുക്കൾക്ക് നാശം വരുന്ന അവസ്ഥയായതിനാൽ അനീമിയ അഥവാ പാണ്ഡുരോഗ ചികിത്സയും ചെയ്യേണ്ടതാണ്. ഇതിനായി നവായസ ചൂർണം, പടോലാദി കഷായം, പുനർനവ മണ്ഡൂരം, മണ്ഡൂരവടകം തുടങ്ങിയവ വിശിഷ്ടമാണ്. തുടർന്ന് ശോധന ചികിത്സ ചെയ്യണം. ഇതിനായി കല്യാണകൃതം ഉപയോഗിച്ച് സദ്യസ്നേഹം, അതായത് ഒറ്റത്തവണ സ്നേഹപാനം ചെയ്ത ശേഷം ത്രിവൃത്ലേഹ്യം, അവിപത്തി ചൂർണം ഇവയിലേതെങ്കിലും കൊടുത്ത് വിരേചനം ചെയ്യണം.

0: കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന അവസ്ഥയിൽ വാതകപദുഷ്ടിയാണ് പ്രധാനമായും സംഭവിക്കുന്നത്. ഇവിടെ ദീപന പാചനമായ ഔഷധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ശാഖാശ്രിത കാമല അഥവാ രുദ്ധപദ കാമലയായി കണക്കാക്കാവുന്ന ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ആദ്യഘട്ടത്തിൽ ചെയ്യണം. കഫദോഷഹര ചികിത്സ, ദീപന പാചന ചികിത്സ എന്നിവ ചെയ്യേണ്ടതാണ്. കീഴാർ നെല്ലി സമൂലം അരച്ച് നെല്ലിക്കാ വലുപ്പത്തിൽ ഉരുളയാക്കി പാലിനൊപ്പം വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്ന പ്രയോഗരീതിയും ചെയ്തുവരുന്നു. ഈ പറഞ്ഞ ചികിത്സകളെല്ലാം കൃത്യമായ രോഗനിർണയത്തിനു ശേഷം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്.
1: ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിനെ ബാധിക്കുന്ന ഒരു ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കൃത്യമായ ശുചിത്വം, സുരക്ഷിതമായ ഭക്ഷണരീതി, വാക്സിനേഷൻ എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസിനെ നമുക്ക് അകറ്റി നിർത്താം. ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ കരളിലെ അണുബാധയ്ക്കെതിരെ കരളുറപ്പോടെ നമുക്ക് പോരാടാം. വാർത്താതരങ്ങിനെ സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനെ ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയമുള്ള ഹലോ സന്ദേശഗാനത്തിന് എന്റെ പേര് രേവ രഞ്ജിത്. ശ്രീകാര്യത്തിനടുത്താണ് താമസം. എന്റെ അച്ഛന്റെ ജന്മദിനം ഈ വരുന്ന ജൂലൈ 22-നാണ്. രഞ്ജിത്ത് എന്നാണ് പേര്. അച്ഛന് ഈ പരിപാടിയിലൂടെ ജന്മദിനാശംസകൾ അറിയിച്ചാൽ വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം തിരിച്ചറിയുമോ എന്നറിയില്ല. ഈ പരിപാടി വളരെ ഇഷ്ടമാണ്, അഭിപ്രായങ്ങളും പറയാറുണ്ട്. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം വായനാശീലവുമുണ്ട്. സിനിമ കാണലും പാട്ട് കേൾക്കലും ഒക്കെയാണ് മറ്റ് എന്റർടൈൻമെന്റ്സ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആരാധകനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സാഹിത്യകാരന്മാർ ഒരുപാടുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രിയപ്പെട്ട ആൾ. 3 വർഷം മുമ്പുള്ള ജന്മദിനത്തിൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ കവർ പേജ് വെച്ച് അമ്മ ഒരു ഫോട്ടോ കേക്ക് ചെയ്ത് അച്ഛന് കൊടുത്തിട്ടുണ്ട്. യുറീക്ക ചേട്ടൻ എന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വിളിപ്പേരുണ്ട്. അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് യുറീക്ക ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, യുറീക്ക ചേട്ടനാണോ?
1: യുറീക്ക ചേട്ടനായിരുന്നു.
0: യുറീക്ക ചേട്ടൻ ഇപ്പൊ തിരക്കിലാണോ?
1: യുറീക്ക ചേട്ടൻ തിരക്കിലല്ല, എന്തായാലും സംസാരിക്കാം, പറയണം സർ, ആരാണ്, എവിടുന്നാണ്?
0: യുറീക്ക ചേട്ടൻ, യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടം എങ്ങനെയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: അത് എന്റെ സാറാമയോട് ചോദിക്കണം.
0: സാറാമ കഴിഞ്ഞ പിറന്നാളിന് ഒരു ഫോട്ടോ കേക്ക് ചെയ്തു തന്നില്ലേ? അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറേ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് മാത്രം
0: അത് പറയാൻ സൗകര്യമില്ല.
1: ഒരു ചെവിട് കാണിച്ചാ മറു ചെവിട് കാണിച്ചു കൊടുക്കണമെന്നാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത്.
0: അത് ബഷീർ അല്ല, അതിനു മുമ്പേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അതേ മഹാത്മാഗാന്ധി.
0: അതിനു മുമ്പേ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അവകേശദേവൻ
0: ആരോ പറഞ്ഞ പോലെ ഈ ചരിത്രത്തിന്റെ താളുകൾ തേടിപ്പോയി കഴിഞ്ഞാല് അത് പല കടവുകളിൽ നിന്ന് ഒഴുകി വന്നാണെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം.
1: അതെ, വളരെ കാവ്യാത്മകമായി സംസാരിക്കുന്നുണ്ടല്ലോ.
0: അതിപ്പോ ഈ ബഷീറിനെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റണ്ടേ?
1: ഓ അത് ശരി, അപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്ന പറയുമ്പോ മനസ്സിലായി.
0: തിരുവനന്തപുരം വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ലോക സമസ്ത
0: അസുഖം ശ്രീകാര്യ സൈഡൊക്കെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ഓ അത് ശരി, എന്നെ പറ്റി മൊത്തം ജാതകം ആരോ എഴുതി അവിടെ തന്നിരിക്കുകയാണ്.
0: അതെ, എവിടെ തന്നിരിക്കുകയാണ്?
1: ഈ വിളിച്ച സർ, ഞാൻ ഒന്ന് നോക്ക, എന്റെ ഫോൺ ഒന്ന് നോക്കോട്ടെ.
0: എന്തിന്?
1: അല്ലെ, എന്നാ അറിയാൻ പറ്റും ഇവിടെ നിന്ന് വിളിച്ചത്?
0: അതില് പലതും കാണും, അതിന്റെ അകത്ത് വല്ല മാക്കാച്ചി എന്നൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചിങ്ങനെ.
1: അല്ല, അങ്ങനെയല്ല, നോക്കിയാൽ ചിലപ്പോ അറിയാൻ പറ്റും.
0: ശരി,
1: സ്റ്റേഷൻ ഡയറക്ടർ AI അർത്ഥം കാണിക്കുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ.
0: അതെ, അപ്പൊ ആകാശവാണി എന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
1: ഓ മനസ്സിലായി സർ, മനസ്സിലായി. ആരോ എന്റെ ബർത്ത്ഡേ കണക്കാക്കി മിക്കവാറും എന്റെ സാറാമ തന്നെ ആയിരിക്കും ഇത് ജയിച്ചിട്ടുണ്ടാവാ.
0: ഇത് സാറാമയല്ല.
1: അല്ല,
0: നിങ്ങളും സാറാമയും കൂടി ഒരു ആകാശമുട്ടായി ഉണ്ടായില്ലേ?
1: ഓ രേവ, രേവയാണ്.
0: അതെ അതെ അതെ, ആ ആകാശമുട്ടായിയാണ് ഇതിനെല്ലാം കാരണം.
1: ശരി സാർ, മോള് തൊപ്പം.
0: അതെ അതെ അതെ, വലിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛനെ കുറിച്ച്. ഇനി ജാതകം മാത്രമേ കിട്ടാനുള്ളൂ,
1: കിട്ടാനുള്ളൂ.
0: ഗ്രഹനില ഇവിടെ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ജാതകം ആക്കിയാൽ മതി. അതെ അതെ അതെ, താങ്കളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എന്ത് പറ്റി? ശാസ്ത്രവത്തൊക്കെ വിട്ടാ?
1: അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും പിന്നെ അത്ര വലിയ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്.
0: ശരി ശരി, സർവീസിലും കൂടി ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനു വേണ്ടി സമയം എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. സിനിമകളൊക്കെ കാണുന്നുണ്ടോ? പുതിയ സിനിമ ഏതാ കണ്ടത്?
1: പുതിയ സിനിമ അവസാനം കണ്ടത് പറയണോ, അല്ലെങ്കിൽ തമിഴ് സിനിമയാണോ കണ്ടത്? കറുപ്പം എന്ന് പറഞ്ഞിട്ടൊരു
0: പടം. ആ, അവിടെ മൊത്തം ആൾക്കാർ അത് അല്ല, പാട്ട് വരുമ്പോഴത്തേക്ക് എണീറ്റ് ഡാൻസ് ചെയ്യായിരുന്നല്ലോ.
1: അതെ, അതിന് ഉന്നയിച്ചിരിക്കുന്ന ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ ഈ പക്ക കൊമേഴ്സ്യലായി പോയതിനൊരു ദോഷം മാത്രമേ ഉള്ളൂ.
0: അല്ല, ഈ ആശയം പറയുന്ന ആൾക്ക് ഈ പൈസ കിട്ടുകയും കൂടി വേണമല്ലോ.
1: അതെ അതെ, മോശം കിട്ടാൻ സിനിമ പിടിക്കുന്നു.
0: ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമേഴ്ഷ്യൽ സിനിമ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അത് എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമ ഇട്ടുതരാറുണ്ട്.
1: യഥാർത്ഥമുള്ള സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോയ അവസ്ഥയും വന്നിട്ടുണ്ട്.
0: അതെ, അതാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അതിന്റെ ഫോക്കസ് ഒരുപക്ഷെ നമ്മളെപ്പോഴും കാത്തിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിലേക്ക് അവതരിപ്പിക്കപ്പെടും അല്ലെ?
1: ശരിയാണ്, നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന തന്നെ സൂപ്പർ ഹീറോയെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ കൈയിടിക്കും.
0: അതെ, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിർത്താതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു പാട്ട് വെച്ചാലോ?
1: ഓ പിന്നെന്താ,
0: ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ നമ്മുടെ ഈ മേഘമല സാർ സിനിമയിലെ ഒരു നിറ പുഷ്പമായി
0: എന്നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാകാം, ഈ ഇടയ്ക്കിടയ്ക്ക് സാറാമ്മ സാറാമ്മ എന്ന് പറഞ്ഞു, സാറാമ്മയുടെ ഒറിജിനൽ പേര് പറയൂ.
1: ഒറിജിനൽ പേര് പുനിപ്പമ്മ എന്നാണ്.
0: കാരണം അമ്മയുടെ പേര് രേവയും എഴുതിയിട്ടില്ല.
1: അപ്പോ ഈ പാട്ടില് രമേശ് നാരായണ സാറിന്റെ മ്യൂസിക് ആണത്, ഹിന്ദുസ്ഥാനി ലൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്.
0: അതെ, എന്തൊരു വരിയാണ്, ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാമെന്നാണ് ഒ എൻ വി സാർ എഴുതിയിരിക്കുന്നത്.
1: സത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്, അപ്പൊ ആ പാട്ട് വെച്ചെന്നാൽ വലിയ സന്തോഷം.
0: പിന്നെ അത് ചോദിക്കേണ്ട താമസം നമ്മളിവിടെ വെക്കൂലേ. നമുക്ക് ദാ വരുന്നു മഴയുടെ തന്ത്രികൾ മീട്ടി ആകാശം പാടിക്കൊണ്ട് പാട്ടുകൾ.
1: താങ്ക് യു സർ, താങ്ക് യു.

0: ഹായ്, ലക്ഷ്മി എന്ന് വീട്ടിൽ വിളിക്കുന്ന നിരഞ്ജന വഴുതക്കാട് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, പ്രസംഗം, എസ്സേ റൈറ്റിംഗ്, ഇംഗ്ലീഷ് പോയട്രി, ഡാൻസ്, ഇത്രയും ഐറ്റം സ്കൂൾ കലോത്സവത്തിന് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. സബ്ജില്ലാ കലോത്സവത്തിന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറായി പ്രസംഗത്തിന് എ ഗ്രേഡും സെക്കൻഡ് പ്രൈസും കിട്ടി. ആര്യനാട് സ്കൂളിൽ വെച്ചായിരുന്നു. തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുകയും കേൾക്കുകയും ചെയ്യും. BBC ന്യൂസ് വായിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന അമ്മ അജിത. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കണമല്ലോ നിരഞ്ജന എന്ന ലക്ഷ്മിയെ. ഹലോ, ലക്ഷ്മിയാണോ?
1: അതോ
0: നിരഞ്ജനയാണോ?
1: ഒഫീഷ്യൽ നെയിം നിരഞ്ജനയാണ്, വീട്ടിൽ വിളിക്കുന്ന ലക്ഷ്മി.
0: അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള നിരഞ്ജനയെ കൊണ്ട് കുറച്ച് വാർത്ത വായിപ്പിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഏത് വാർത്തയാണ് ഇപ്പോ എനിക്ക് വായിച്ചു തരാൻ പോകുന്നത്?
1: ആകാശവാണിയിലാണോ?
0: ആകാശവാണി. ഈ BBCയിൽ വാർത്ത വായിക്കാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന ഒരാളെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏത് ന്യൂസാണ് ഇപ്പൊ എടുത്ത് വായിച്ചു തരാൻ പോകുന്നത്?
1: ഞാൻ പ്രിപ്പയർഡ് അല്ല.
0: അത് പറ്റത്തില്ല, നമ്മള് ഒരു വിളി എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. എപ്പോ വിളിച്ചാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. തൊട്ടടുത്ത് കാണുന്ന ഒരു കടലാസ് കഷ്ണത്തിൽ ഏത് ഇംഗ്ലീഷ് വരിയാണോ കാണുന്നത്, ആ ഇംഗ്ലീഷ് വരി ഇപ്പൊ വായിച്ചോളൂ. ഇതൊരു ടെലിഫോൺ ഇന്റർവ്യൂ ആണ്.
1: Here is a curation of some off-beat destinations to serve in the romance of rain. This is Supriya and Parvana TV. Artists have painted sunsets, poets have celebrated spring, and travelers have crossed continents to witness autumn's golden spectacles. Yet in Kerala, it is the monsoon that suits the deepest emotions. There isn't a mystic romanticism about it. Mid-street the hills, rivers, gush with a renowned life, and every shade of a green seems richer. Creating a landscape that feels both timeless and entirely new. For many, the season is best enjoyed from the comfort of a steaming cup of tea. Hello?
0: Niranjana? Alla, ippa enda sambhavichu? Endo vediyum pogu kettallo?
1: Ayyo.
0: Naa parivadi endayalum njan markitta seriyavula. അപ്പൊ അതങ്ങ് മാറ്റി വെക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ കുറെ പരിപാടി ഉണ്ടല്ലോ, കവിതാ പാരായണം, കഥാപ്രസംഗം, പിന്നെ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒക്കെ നോക്കിയാലോ?
1: ഈ സെഷനിലൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഈ എലക്യൂഷൻ നെക്സ്റ്റ് അങ്ങനത്തെ ഒക്കെ പറ്റും. ഈ പാട്ടൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടിയേ ശരിയാവത്തില്ല.
0: ഒന്ന് നോക്കിയാലോ, ഇത്രയും പാട്ടൊക്കെ കേൾക്കുന്ന ആളല്ലേ, ഒരുപാട് തമിഴ് ഹിന്ദി ഒക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ?
1: ഞാൻ പാടാറില്ല.
0: ഇപ്പൊ ഏതാ കേട്ടോണ്ടിരിക്കുന്നത്? നിരന്തരം
1: ഹിന്ദിയിലുള്ള എന്തെങ്കിലും പാട്ട് അങ്ങനത്തെ.
0: പാടാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ കേൾക്കുന്ന ഏതാണെന്നല്ലേ ചോദിച്ചത്. കുറച്ചുകൂടി ഗൗരവം വേണം. ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ.
1: അങ്ങനെ ഓർമ്മയില് വരുന്നില്ല.
0: പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഥാപ്രസംഗം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളായിരിക്കുമല്ലേ?
1: അത് എന്റെ കലോത്സവത്തിന് വേണ്ടിട്ട് ചെയ്തതാ.
0: ചുമ്മാ
1: അല്ല, അത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞാൻ പ്രസംഗം ഒക്കെ ചെയ്യും. അപ്പൊ അത് വെച്ചാൽ നമ്മള് സ്പോട്ടിന് വരുന്ന സംഭവങ്ങളല്ലേ ഈ എലക്യൂഷൻ. അങ്ങനെ ഒരു തവണ ഈ തവണത്തെ സ്കൂൾ കലോത്സവത്തില് സബ്ജില്ലയിൽ ഒട്ടും പ്രിപ്പയർ ആകാണ്ട് ഇവിടുന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അത് അവിടെ പോയി പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എ ഗ്രേഡ് ഒന്നും കിട്ടുന്നു, ബട്ട് എ ഗ്രേഡ് കിട്ടിയായിരുന്നു.
0: എന്തായിരുന്നു ആ കഥാപ്രസംഗം?
1: കണ്ണകിയും കോവലനും.
0: അത് ശരി. അപ്പൊ അതിനിടയിൽ പാട്ടൊക്കെ പാടണ്ടേ?
1: അതിലും ഞാൻ അതൊരു ജെഡി പോലെ ഇപ്പം ഫസ്റ്റ് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറെ വീഡിയോ കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ റെഫറൻസ് എടുത്തിട്ട് എനിക്ക് ആകെ 2 വരി അറിയാമായിരുന്നു. ഞാനതിനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ അതിങ്ങനെ കൊടുത്തു.
0: ഏതായിരുന്നു ആ 2 വരി?
1: എനിക്കതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല.
0: വെറുതെ വീട്ടിലിരുന്ന് ഒരു കുട്ടിയെ വിളിച്ചു കൊണ്ടി ചറ പറയുന്നു പറഞ്ഞ ചോദ്യശരങ്ങൾ എറിഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോകില്ലേ? ആ, ഇതുപോലെയൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ ഏത് സമയത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
1: പുതിയ കോളേജ് കുഴപ്പമില്ല.
0: ആർക്ക് കുഴപ്പമില്ല?
1: എനിക്ക് കുഴപ്പമില്ല.
0: കോളേജിന് എന്തായാലും കുഴപ്പമുണ്ടാവാൻ വഴിയില്ല, 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള കോളേജ്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഏതാണ്?
1: കൊറേ പാട്ട് കേൾക്കും. കൂടുതലും കേൾക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദി സോങ്സ് ഒക്കെയാണ്. വൃന്ദർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലായിരുന്നു, അതിലെ ഗെറാഫു, അതാണ് ഇപ്പൊ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്.
0: എന്താ
1: ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട്? അങ്ങനെ അത് കേൾക്കാൻ ഇഷ്ടം, ഇടയ്ക്കൊക്കെ അത് കേൾക്കും.
0: സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ട് ഇഷ്ടമായി. അതിന്റെ 2 ഭാഗവും ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അല്ലേ?
1: അതെ, 2 ഭാഗവും നല്ല ഹിറ്റ് ആയിരുന്നു.
0: അതാരാ പാടിയത്? അരിജിത് സിംഗ് അല്ലേ?
1: അരിജിത് സിംഗിന്റെ സോങ്. എനിക്ക് ഞാൻ അരിജിത് സിംഗിന്റെ ഭയങ്കര ഫാനാ.
0: പക്ഷെ പുള്ളി പാട്ട് നിർത്താണെന്നാണല്ലോ പറയുന്നത്.
1: അതെ, ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു പുള്ളി പാട്ട് നിർത്തുവാന്നൊക്കെ.
0: ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ?
1: അതെ,
0: അത്രയ്ക്കും വേണ്ടി നമുക്ക് പാട്ടുകൾ പാടി തന്നിട്ടാണ് അദ്ദേഹം പാടുന്നില്ല എന്നതിനാ. പിന്നെ തിരിച്ചു വരുമായിരിക്കും അല്ലേ?
1: അതെ, വരണം.
0: അപ്പോ ഈ അജിത ആരാ?
1: അജിത എന്റെ അമ്മ.
0: ഈ അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു.
1: എനിക്ക് സാറിന്റെ വോയിസ് ഭയങ്കര ഫെമിലിയർ ലൈക്ക് അവിടുന്ന് തോന്നി. അങ്ങനെ ഫസ്റ്റ് ജോലിയൊക്കെ വന്നപ്പോ എനിക്ക് തോന്നി സീരിയസ്ലി.
0: ചുമ്മാ ഇനിയിപ്പോ എന്താ പറയാലോ,
1: അയ്യോ അല്ല, ഞാൻ സാറിന്റെ ഒരു ഹ്യൂജ് ഫാൻ ആണ്. സാറിന്റെ വോയിസ് ആ ഒരു മൊത്തം നല്ല രസമാണ്.
0: അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. വീണ്ടും താങ്കളുടെ കലാ സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. അതിനിടയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഒരിക്കൽ എപ്പോഴെങ്കിലും ആകാശവാണി കൂടിയും ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ആഗ്രഹം പോലെ വാർത്തയൊക്കെ വായിക്കാനും ഒക്കെ പറ്റട്ടെ.
1: താങ്ക് യു സാർ.
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: Yes, sir. Okay. Okay.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശകാരത്തിന്, ഞാൻ കൂവളശ്ശേരിയിൽ നിന്നും ലൈലയാണ്. ഈ മാസം 25-ാം തീയതി എന്റെ മകൻ ആരോമലിന്റെ പിറന്നാളാണ്. മൂത്ത കുഞ്ഞ് ജനിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അവനെ കിട്ടിയത്. മൂത്ത കുഞ്ഞ് മകളായതുകൊണ്ട് തന്നെ അടുത്ത കുഞ്ഞ് മോനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, നേർച്ചകൾ നേർന്നു. അങ്ങനെ ഈശ്വരൻ എനിക്ക് നൽകിയ നിധിയായാണ് അവനെ കാണുന്നത്. ഞങ്ങൾ അവനെ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. എനിക്ക് അവന് ജീവനാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് ചേച്ചിയോടാണ് അവനേക്കാൾ സ്നേഹവും പരിഗണനയും കൂടുതൽ എന്ന് പരിഭവം മനസ്സിലുള്ള ആളാണ് അവൻ. ചേച്ചിയുടെ പേര് ആര്യ, അധ്യാപികയാണ്. അളിയൻ വിനോദ് പോലീസാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞ് PSC പരിശീലനം നടത്തുന്നു, പിന്നെ കാറ്ററിംഗ് വർക്കിനും പോകും. അജിത്തും നന്ദുവും ഗോകിലും ഒക്കെയാണ് അവന്റെ കോളേജ് ഫ്രണ്ട്സ്. ആര്യയും അമ്മുവും സദൃശ്യയും നന്ദിനിയും ശ്രീലക്ഷ്മിയുമാണ് അവന്റെ ഗേൾ ഫ്രണ്ട്സ്. അവർ സ്നേഹത്തോടെ അവനെ കിങ്ങിണി എന്നാണ് വിളിക്കാറ്. കൂട്ടുകാരോടൊപ്പം യാത്ര പോകുന്നത് അവനൊത്തിരി ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പണി നൽകാൻ അവൻ മുന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി അവനൊരെട്ടിന്റെ പണി നൽകി. അവനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് അറിയിക്കണം. വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ ലൈല കൂവളശ്ശേരി. നമുക്ക് കിങ്ങിണി ഉണ്ണി എന്ന ആരോമലിനെ വിളിച്ചു നോക്കാം. ഹലോ, ആരോമലല്ലേ? ആരോമൽ യാത്രയിലാണോ? യാത്രയിലല്ലാതെ വീട്ടിലാണോ അതോ ക്ലാസ്സിലാണോ? ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുമ്പോ വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുവോ ആരോമലെ? അതോ ഞാൻ ഇനി ഉണ്ണി എന്ന് വിളിക്കാത്തോണ്ടാണോ? അതോ ഞാൻ കിങ്ങിണി എന്ന് വിളിക്കാത്തോണ്ടാണോ? ആരായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാന്നുള്ള ആരല്ലേ ആരോമലെ? എന്നാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്ത യാത്ര? അപ്പൊ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴായിരുന്നു യാത്ര പോയത്?
1: റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം ആയതുള്ളൂ.
0: നന്ദുവും ഗോകുലും ഒക്കെ ഉണ്ടായിരുന്ന?
1: നന്ദു ഗോകുലല്ല, വേറെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ പോയതാ.
0: അതോ ആര്യ അമ്മുവും ഒക്കെ ആയിരുന്ന?
1: അല്ല,
0: ഇവരൊന്നും അല്ലാത്ത ഫ്രണ്ട്സ്. ഞാൻ അമ്മയെ അറിയിക്കുന്നുണ്ട് കേട്ടാ, അമ്മയ്ക്ക് ഈ ഫ്രണ്ട്സിനെ മാത്രമേ അറിയാവൂ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാണ് യാത്ര പോയത് എന്ന് അറിയണമല്ലോ. അതോ ഈ ചാണകവെള്ളം ഒരു ഒഴിച്ച് കുളിപ്പിച്ച ഫ്രണ്ട്സ് ആണോ?
1: അതിലുള്ളവരൊക്കെ തന്നെ.

0: അവരുടെ കൂടെയാണ് കൂടുതൽ യാത്ര അല്ലേ? എവിടെയായിരുന്നു യാത്ര?
1: യാത്ര ഇവിടെ അടുത്തൊക്കെ തന്നെ.
0: അടുത്തൊക്കെന്ന് വെച്ചാ പൊന്മുടിയില?
1: പൊന്മുടി, വെള്ളറട, അങ്ങനെ.
0: ഇപ്പൊ പിന്നെ നമ്മള് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: അങ്ങനത്തെ സ്ഥലങ്ങള് പോയി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ.
0: അത് ശരി. അപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ട് ഏതാ?
1: അത് നമ്മുടെ കുരിശുമലയുടെ മുകളിൽ നോക്കുമ്പോ അപ്പുറത്ത് വേറെ രണ്ട് മലയുണ്ട്.
0: സൂപ്പർ.
1: വെള്ളറട ഇപ്പൊ എല്ലാരും പോയി, അത് ഒരു ഫെമിലിയർ സ്പോട്ടായി. പക്ഷെ പോയ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു.
0: ഓക്കെ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ഈ മലയുള്ള സ്ഥലങ്ങളാണോ, വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളാണോ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ താല്പര്യം?
1: താല്പര്യം സ്ഥലം എവിടെ ഇല്ല, പോണം. നമ്മള്
0: യാത്രയാണല്ലേ?
1: ഓ, യാത്രയും നമ്മുടെ കൂടെ ഉള്ള സർക്കിൾ.
0: അതെ, യാത്രയാണ് വൈബ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്രധാനമല്ല. പിന്നെ
1: പോകുമ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ച അതിലുള്ള ആരായാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലമായാലും നമ്മള് പോയ ഒരു എൻജോയ്മെന്റ്.
0: അതെ,
1: സ്ഥലം മോശമായാൽ പോലും നമ്മളവിടെ ഹാപ്പി ആയിരിക്കും,
0: സന്തോഷമായിരിക്കും. അതാണ് ഡെസ്റ്റിനേഷൻ അല്ല, ജേർണിയാണ് പ്രധാനം അല്ലേ? പൊതുവെ എല്ലാവരും ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാറുണ്ട്. ലക്ഷ്യമല്ല, നമ്മള് പ്രോസസ് എൻജോയ് ചെയ്യണം എന്ന് പറയല്ലേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം പറയാൻ പറ്റുമോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ? ഈ ബർത്ത്ഡേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുളിപ്പിക്കലുകളൊക്കെ ഉണ്ടാവുമോ?
1: ഇല്ല ഇല്ല, അത് ഞാൻ എന്റെ കോളേജ് ടൈമിലാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല.
0: എവിടെ പോകാനാണ് പ്ലാൻ?
1: എന്റെ അത് ഈ അജന്ത എല്ലോറ മഹാരാഷ്ട്ര. അപ്പൊ അവിടെ പോകും. അപ്പൊ പിന്നെ 29 തിരിച്ചു വരും. അപ്പൊ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല, അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും അമ്മ ചേച്ചി കേക്ക് കെട്ടി അങ്ങനത്തെ പരിപാടി കാണാം.
0: അതിപ്പോ അജന്ത എല്ലോറയിലൊക്കെ വെച്ച് കേക്ക് കെട്ടിയാലോ, എനിക്ക് വയ്യ, അടിപൊളിയല്ലേ.
1: അതിലെന്റെ ബർത്ത്ഡേ എന്നറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അവിടെ വെച്ച് അറിയാൻ സാധ്യത കുറവാണ്.
0: അതൊന്നും പറയാൻ പറ്റത്തില്ല. അവര് ഈ അറിയുന്ന ആള് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അമ്മ തന്നെ ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടാകുന്നില്ല എന്ന് എങ്ങനെ അറിയാം?
1: അമ്മയോ അങ്ങനെ കോണ്ടാക്ട് ഉള്ള ആരും ഇല്ല. എവരെയൊക്കെ ആണെങ്കിൽ അമ്മക്ക് വീട്ടിൽ വന്നു അങ്ങനെ അറിയാം. ഇത് ഞാൻ അല്ലാത്ത കമ്പനിയാണ്
0: ഇപ്പൊ പോകുന്നത്.
1: അങ്ങനെ പോയി അങ്ങനെ കമ്പനി.
0: അങ്ങനെ അപ്പൊ ഇത് ഈ വിളി പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മയാണ് കേട്ടോ.
1: എനിക്ക് മനസ്സിലായി.
0: എങ്ങനെ മനസ്സിലായി?
1: അമ്മക്ക് ഇതേപോലെ കത്തയക്കുന്നത് ഞാൻ കൊണ്ട് അയച്ചിട്ടുണ്ട്.
0: ആഹാ, അപ്പൊ ഈ കത്ത്
1: ഇപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക മൊമെന്റിലാണ് സാറെ വിളിച്ചത്. എങ്ങനെ സംസാരിക്കുന്ന ഇടം തന്നെ അമ്മക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ച ആരും എന്നെ കളിപ്പിച്ചാണ് ഈ കിങ്ങി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ. എന്നെ അത്ര കോളായിട്ടുള്ളവർക്കെ അറിയാവും. അങ്ങനെ അപ്പൊ അമ്മ ചിരിക്കണ്ടപ്പൊ എനിക്ക് മനസ്സിലായി അമ്മ എന്തോ പ്ലാൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മ ഇപ്പൊ വയ്യാതെ ഹോസ്പിറ്റലില് ഇട്ട് കിടക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ടാണ് ഈ കോള് വന്നത്. അമ്മക്ക് സന്തോഷമായിക്കാണ്. ഇതിന്റെ ഇടയിൽ കൂടെ എന്തായാലും അമ്മ സർപ്രൈസ് തരാൻ നോക്കിയത്
0: അമ്മക്ക് പെട്ടെന്ന്
1: എങ്ങനെയാണോ കത്ത് കൊണ്ടിട്ടവര്. എനിക്ക് സർപ്രൈസ് ചെയ്യാനായതുകൊണ്ട് എന്റെ ഇതൊന്നും വിടാൻ പറ്റില്ല. അപ്പം വേറെ എങ്ങനെയും ആരെങ്കിലും കൊടുത്തയച്ചതായിരിക്കും,
0: ചിലപ്പോ പൊട്ടിച്ച് വായിച്ചെങ്കിലും അല്ലേ.
1: ആ, അത് തന്നെ.
0: എന്തായാലും സന്തോഷം, അമ്മ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവട്ടെ. നമുക്ക് നമുക്കിതൊരു പാട്ട് പരിപാടിയാണ്, നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
1: നമ്മൾ സിനിമയിലുള്ള അമ്മയാണ് എനിക്ക് ഇഷ്ടം.
0: എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്.

0: നമസ്കാരം. എത്രയും സ്നേഹം നിറഞ്ഞ ഹലോ സന്ദേശ ഗാനത്തിന് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. സുഖം, ഈ വർഷത്തെ എന്റെ ആദ്യ കത്താണിത്. ഇത് കാൽപന്ത് കളിയുടെ ആരവത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. ഈ അവസരത്തിൽ കാൽപന്ത് കളിയിൽ ഐ എം വിജയന്റെ ഒക്കെ ആരാധകനായ എന്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ എല്ലാം സ്നേഹത്തോടെ നജീബ് ക എന്ന് വിളിക്കുന്ന കൊല്ലം കടപ്പാക്കടയിലെ നജീബ് എ ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാമോ? ഇനി നജീബ് എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ആള് ഫലിതപ്രിയനും രസികനുമാണ്. പുള്ളിയുടെ ഫലിതത്തിനും രസികത്വത്തിനും ഇരയാകാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാവും ശരി. കൊല്ലം പട്ടണത്തിന്റെ ഓരോ മുക്കും മൂലയും ഇക്കാക്ക് ഹൃദിസ്ഥമാണ്. കൂടാതെ പഴയകാല സിനിമയെക്കുറിച്ചും അതിലെ ഗാനങ്ങളെക്കുറിച്ചുമൊക്കെ പുള്ളിക്കാരന് നല്ല അറിവാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ എഴുതുന്ന ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നജീബ് കെയുടെ സ്വഭാവ സവിശേഷതകൾ വെച്ചുകൊണ്ട് ഒരു ഹാസ്യ കഥാപാത്രത്തെ സൃഷ്ടിക്കണമെന്നും അതിൽ പുള്ളിക്കാരനെ തന്നെ അഭിനയിപ്പിക്കണമെന്നും. ആകാശവാണിക്കും ഹലോ സന്ദേശ ഗാനത്തിനും ആശംസകൾ. സ്നേഹപുരിസരം, അനിൽ വരിക്കോലിൽ. നമുക്ക് രസികനായിട്ടുള്ള നജീബ് എ ഒന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, നജീബ് കാണോ?
1: അതെ.
0: ഈ വേൾഡ് കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: വേൾഡ് കപ്പ് അർജന്റീന നിലം തൊടിയിച്ചില്ലല്ലോ.
0: അർജന്റീന ആരാണ് നിലം തൊടിയിച്ചത്? ക്വാർട്ടർ ഫൈനൽ മുതൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ.
1: അല്ലല്ല, കഴിഞ്ഞ മറ്റേ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ കുറച്ച് ഇംഗ്ലണ്ടിന്റെ അവര് ഡിഫൻഡിംഗിൽ നോക്കി ഒരു ഗോൾ അടിക്കാൻ ശേഷം.
0: അപ്പൊ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിലോ?
1: ഈജിപ്റ്റായിട്ട് മറ്റേ വേറെ ഇതിലുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ രാജ്യം
0: ഉണ്ടായിരുന്നല്ലോ. അതെ അതെ,
1: അതൊക്കെ പതിമൂന്ന് ലക്ഷം ഒക്കെ പ്രീ ക്വാർട്ടർ പോലും വെച്ചു ടീമല്ല.
0: ഏത് കളിയിലാണ് നൂല് കടക്കുന്ന പോലെ അല്ലാതെ കടന്നത്?
1: ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചപ്പോ ഇംഗ്ലണ്ട് ആണ് ഡിഫൻസിലോട്ട് മാറി. അപ്പോഴത്തേക്ക് അവന്മാർ കളിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അപ്പഴേ ഔട്ടായി പോയനെ.
0: ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാല് അന്ന് ഈജിപ്തിന്റെ അടുത്തുള്ള കളിയിൽ തന്നെ ഔട്ടായി പോയനെ. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും ഫൈനൽ വരെ എത്തി.
1: അതെ അതെ.
0: ശരിക്കും അർജന്റീന ഫാൻ ആണോ?
1: ഞാൻ അർജന്റീന ഫാൻ അല്ല.
0: അതാണ് പക്ഷെ അർജന്റീന ഫാൻ എന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഏതാണ്? ബ്രസീല് പഴയ പ്രതാപം പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഇപ്പൊ ബ്രസീലിനെ കൊണ്ട് ഒരു അനക്കവും ഇല്ലല്ലോ. നെയ്മറിനാണെങ്കിൽ ഇഞ്ചുറിയും ഈ വേൾഡ് കപ്പോടുകൂടി റിട്ടയർ ആവുമായിരിക്കും അല്ലേ. പുള്ളി റിട്ടയർ ചെയ്യുന്നു തോന്നുന്നില്ല. പുള്ളി മിക്കവാറും അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ചിട്ട് റിട്ടയർ ചെയ്യുള്ളൂ. അതെ, രാജ്യത്തിന് വേണ്ടിയും കളിക്കുമായിരിക്കും. അല്ല പക്ഷെ ഈ ഫൈനല് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കളിയല്ലെന്നും ഒരു ടീം ഗെയിം ആണെന്നും തോന്നിയില്ലേ ഫൈനല് കണ്ടപ്പോ?
1: തീർച്ചയായിട്ടും.
0: എല്ലാവരും സ്പെയിനിന്റെ ടിക്കറ്റാക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഒരു പക്ഷേ ഈ
1: കളി കണ്ടാപ്പിൽ തന്നെ സ്പെയിൻ രണ്ടോ ബെറ്റുണ്ടായി.
0: ആഹാ, എന്നിട്ട്
1: ബെറ്റിൽ നമ്മൾ പാസ്സായി.
0: പാസ്സായിന്ന് എനിക്ക് മനസ്സിലായി. എത്ര രൂപയുടെ ബെറ്റായിരുന്നു എന്നുള്ളതാണ്.
1: രൂപയൊന്നും
0: ആണ്, അത് ശരി. രൂപയല്ലാത്ത കാര്യങ്ങളും ബെറ്റ് വെക്കുമല്ലേ. അപ്പൊ ഈ ഫലിതപ്രദനായിട്ടുള്ള ആൾക്ക് ഫുട്ബോളിൽ മാത്രമല്ല പാട്ടിലും ഒക്കെ ഭയങ്കര താല്പര്യമാണെന്ന് അറിഞ്ഞു. പാട്ടൊക്കെ പാടൂ? ആഹാ, അപ്പൊ ഇപ്പൊ ഒരു പാട്ടാവാം.
1: എനിക്ക് വിളിക്കുന്ന ആളിനെ ഇതുവരെ മനസ്സിലായില്ല.
0: അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം പാട്ട് പാടുന്നേ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇക്കാക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇക്ക പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പരസ്പരം സന്തോഷിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചർച്ച അങ്ങ് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്. അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നത്?

0: ഹലോ.
1: ആ
0: അടിപൊളിയായല്ലോ.
1: ആ
0: കരയിൽ ഇക്കയെ മാത്രമാക്കിയിട്ട് ആരാണ് യാത്രയായത്?
1: ഇനി എന്ന് കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി.
0: ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു എന്നാണ്.
1: അതെ അതെ.
0: ആ കഥാസന്ദർഭത്തെ പ്രകൃതിയുമായി പി ഭാസ്കരൻ എത്ര ഭംഗിയായിട്ട് കൂട്ടിയിണക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. കള്ളിച്ചെല്ലമ്മ സിനിമയിലെ പാട്ടാണ്, രാഘവ മാഷിന്റെയാണ് സംഗീതം, ജയചന്ദ്രൻ പാടിയിരിക്കുന്നു. ഈ വക കാര്യങ്ങളുടെ എല്ലാം ഒരു അക്ഷയ ഖനിയാണ്. അതിനകത്ത് സ്റ്റേഷൻ ഡയറക്ടർ എ ആർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ആകാശവാണി എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് ആകാശവാണി എന്ന് വിളിക്കുന്നത്? ഒരു അനിൽ വരിക്കോലിനെ അറിയാമോ? അനിൽ വരിക്കോലിൽ ആകാശവാണിക്ക് ഒരു കത്തെഴുതി. എന്റെ വളരെ ഫലിതപ്രിയനും രസികനുമായിട്ടുള്ള ഒരു ഇക്കയുണ്ട് എനിക്ക്, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ?
1: മല്ലികാബാണൻ
0: തന്റെ വില്ലെടുത്തു,
1: അതെ,
0: മന്ദാര മലർ കൊണ്ട് ശരം തൊടുത്തു,
1: മാറിലോ എന്റെ മനസ്സിലോ.
0: എന്റെ ഒരു പാടണേ.
1: അല്ല, ഇത് പാട്ട്.
0: ആ പാട്ട് വെച്ചാ മതിയോ?
1: മതി മതി.
0: ശരി, ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ് അച്ചാണി എന്ന
1: സിനിമയിലെ
0: ഭാസ്കരൻ
1: മാഷിന്.
0: വളരെ അപൂർവം ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് അല്ലേ. അവര് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമയുടെയൊക്കെ പേരിനോട് ചേർത്ത് അവരുടെ പേര് അറിയപ്പെടുക. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി, ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി തലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും വിദ്യാഭ്യാസം ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് തലത്തിലേക്ക് എത്താൻ ഇതൊരു കൈത്താങ്ങാകും. കൂടുതൽ വിവരങ്ങൾക്കായി socialjustice.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
2: എൽ ഇ ഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. വലിയശാല രാജു സംസാരിക്കുന്നു.
4: വെള്ളം തണുത്തുറഞ്ഞാൽ ഐസ് ആകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചു മറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
4: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റിമൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റിവൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റിമൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റിമൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിന്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധ ശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമേ

മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ചു മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റു മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്

0: ബാധ്യതകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495963121, 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495963321. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:00 മുതൽ. ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ നൂക്കല ചിന്ന സത്യനാരായണ പാടിയ കൃതികൾ കേൾക്കാം. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം. സ്വേദഗണപതിയും വന്ദേ രാഗം ചൂടാമണി, തിസ്രജാതി ത്രിപുടതാളം, മുത്തുസ്വാമി ദീക്ഷിതർക്ക്.

ഇതുവരെ കേട്ടത് നൂക്കല ചിന്നസത്യനാരായണ പാടിയ കൃതികൾ. മുട്ടര ബി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പർ

0: സെൻസസ്
1: നമ്മുടെ വികസനം,
0: നമ്മുടെ സെൻസസ്
1: നമ്മുടെ വികസനം.
2: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി ഹരിതം. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മേഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളകളിൽ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ചാണ്, ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ്. ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഇസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗം എന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ആ ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്കെപ്പോഴും രോഗം ഉണ്ടാകുന്നത്. മൂന്ന് കാര്യവും ഒരുമിച്ച് വരണം. ഇപ്പൊ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാവുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കൾ എന്ന് പറയുന്നത് എല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം, പിന്നെ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള

0: രോഗാണുക്കൾക്ക് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാണോ? ഒന്ന് രോഗാണുവിന്റെ കാര്യം, രണ്ടാമത് അത് ഏത് ചെടിയാണോ അഫക്ട് ചെയ്യുന്നത് അല്ലെ രോഗബാധമാക്കുന്നത് ആ ചെടിയുടെ അവസ്ഥ, പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ, കാലാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവിടെ രോഗാവസ്ഥ ഉണ്ടാകാറുള്ളൂ.
1: അപ്പൊ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
0: അതെ, നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ്
0: ചെയ്യുന്നത്.
1: ഇതൊന്ന് വിശദീകരിക്കാം. എന്തുവാണ്
0: തീർച്ചയായും
1: മേഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഹാ, ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്തുവാണ് സംശയങ്ങൾ?
0: നമസ്കാരം. നമസ്കാരം, പറഞ്ഞു
2: മേഡം. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഒരു മിനിറ്റ്, നിങ്ങൾ ആ റേഡിയോ സെറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാവോ, ഒരു ഇക്കോ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞു.
2: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുകൊണ്ടാ മേഡം?
0: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും നന്നായി.
2: ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി ഉണങ്ങി
0: നിൽക്കുകയാണ്. അത് ഉണങ്ങിപ്പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഈർപ്പം നന്നായിട്ട് പോകുന്ന ജലം അതിലൊന്ന് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും, തീരെ വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മാഡം. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചർച്ച ചെയ്തത് മാഡം ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
0: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെതേഡുണ്ട്, പലതരത്തിലുണ്ടാവും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അങ്ങനെ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം, അതാത് അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്?
0: തീർച്ചയായിട്ടും. ആ വിള നമ്മൾ വിള നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ കാര്യങ്ങൾ തുടങ്ങും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹാ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: സാറെ, ഞാൻ ടെറസിന്റെ മുകളില് കുറേ ഡ്രാഗൺ ചെടി ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇല എല്ലാം തീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്.
0: ഇത്
3: താഴോട്ട് പഴുത് പിന്നെ അത് കരിഞ്ഞ ഒരവസരോട്ടങ്ങ് മാറും.
0: ഇത് ഒരു കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പൊ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും, പക്ഷെ അത് പിന്നെ കൂടിക്കൂടി ബാക്കി ഇതിലേട്ട് വരും. അപ്പൊ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പൊ ഒരു ചെടിയിലാണ്

0: ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും. ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനിയിൽ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിലും ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിക്കോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നേരത്തെ സാർ
1: അല്ല,
0: അതിന് വേണ്ട, അതിന് വേണ്ടി വരില്ല. പിന്നെ സാർ പറഞ്ഞു പോലെ ഇത് മാത്രം ഇതിന് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്. മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് മറ്റു ഭാഗങ്ങളിലോട്ട് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ പല കമ്പുകൾ മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക്
2: നോക്കുക. ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചെറിയ ചെറിയ കുത്തുകളും. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
2: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പൊ തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാര് പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
2: മേഡം സൂചിപ്പിച്ച ഈ കുമിൾനാശിനി പുത്തൻ തലമുറ,
0: അതെ പുതിയ തലമുറ
2: കുമിൾനാശിനിയാണ്.
0: അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വളരെ കുറച്ച് അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമാണ്.
2: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ
2: നമസ്കാരം.
3: നമസ്കാരം, ഞാൻ വിളിക്കുകയാണേ.
2: ഹാ, ആരാണ്, പേര് പറയാം?
3: സുധാകരൻ.
2: ആ, പറഞ്ഞു പറഞ്ഞോളൂ സുധാകരൻജി.
3: ഗുഡ് മോർണിംഗ്. പിന്നെ
0: ഗുഡ് മോർണിംഗ് സർ.
3: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. പിന്നെ ഇത് ഇവിടെ അവിടെ എല്ലാ ചെടികളും ഉണ്ട്. പക്ഷെ ഈ വഴുതനയിൽ ഇത് ഇലപ്പിലും
2: സാറിന്റെ റേഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഒന്ന് മാറി നിന്നൊന്നും സംസാരിക്കാം സാർ, കട്ടായിട്ട് വരുന്നു.
3: ഇലപ്പുള്ളി രോഗം ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളർ. പിന്നെ ഇത് അത് അതോടൊപ്പം ഈ മുഞ്ഞയും ഇത് കാഴ്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം മാഡം.
0: സാർ, കായീച്ച വഴുതന കത്തിരിയിൽ വരാറില്ല. സാറിനിപ്പൊ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? അത് അതാണ്, അത് കീടമാണ്, കീടമാണ്. അതെ, അതൊരു കീടമാണ്. വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി

0: ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്
1: അതായത്
0: വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിന്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കായി
1: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സോഡിയം മോണോസോഡിയം പിന്നെ പഞ്ഞി വെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിക്ക് അരച്ചു കൊടുക്കാറുണ്ട്.
0: എന്നിട്ടും
1: അത്
0: നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകിലും ഈ നീരൂറ്റ് കുടിക്കുന്ന പ്രാണികൾ, അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പം പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിന് നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിന് നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ അത് കുറച്ചതിനെ ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല. പക്ഷേ കീടത്തിന് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. അപ്പൊ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിതൊക്കെ. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. അപ്പൊ ഈ ചെയ്യുന്നതൊന്നും മാറ്റണമെന്നല്ല, അതിനോടൊപ്പം മറ്റു ചെറിയ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളിലൂടെ അവലംബിക്കുക.
1: ചെറിയ രീതിയിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ
0: അതെ, വേപ്പെണ്ണ ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അതിനെ ഇപ്പൊ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. ഇപ്പൊ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരില് പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികള് അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണം. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു വിളിച്ചതിന് വളരെ നന്ദി. അപ്പം മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ രോഗമാണെങ്കിലും കീടമാണെങ്കിലും നമ്മളൊരു സംയോജിതമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്താലേ അത് പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ സംയോജിത കീടനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെടികളെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അപ്പം ചെടികളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം, ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള കുറച്ചുകൂടെ നല്ല അങ്ങനെയുള്ള തരം ഉണ്ടാവും. അപ്പം ആ തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമല്ല, യഥാർത്ഥ ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും. അപ്പം ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
2: അപ്പൊ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആണ്. നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അവിടെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ എഗെയിൻസ്റ്റ് പ്രതിരോധമുള്ള ഇനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. മാഡം ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ.
2: ആ മാഡം, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ? ഒത്തിരി സൗണ്ട് വരുന്നു കേട്ടോ, ഇക്കോ ആവുന്നുണ്ട്. അല്ലെങ്കിൽ മാഡം ഒന്ന് മാറി വന്നാലും മതി. കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
0: അപ്പൊ ഇത് വാഴ ഒടിഞ്ഞ് വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത്, രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെത് കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിന് ആ ഒടിഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പൊ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പൊ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഴയുടെ മുകളിൽ ഇങ്ങനെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കണ്ട്. അതായത് അതിന് പറയുന്നത് തന്നെയാണ്, ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ആ സമയത്ത് നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത്, പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ, ഇത് നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നാണ്. അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത് പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തട വരെ എത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പൊ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കുമിളി കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3-5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പം അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്യും, തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പൊ ഇത് നേരത്തെ തന്നെ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
2: ഓക്കെ ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പൊ വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അല്ലാകട്ടെ പിന്നെ പല കാലം ഒരു എക്സോട്ടിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ കുമിൾ രോഗങ്ങളാവട്ടെ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കും.
2: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത്
2: വെണ്ടയാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ
0: അതും പ്രശ്നമാണ് മുളക്. അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തെരഞ്ഞെടുക്കുമ്പോൾ.
2: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഹലോ.
3: ഹലോ.
2: ആ മാഡം, പറഞ്ഞോളൂ മാഡം.
3: ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് വിളിക്കുക. എന്റെ പേര് മാവേലിക്കനകമ്മ.
2: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് രണ്ട് ഈ ചെടിഞ്ഞിറങ്ങുന്ന ബാഗില്ല, ഗ്രോ ബാഗ്, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് കായച്ച് വളർന്ന് പൂത്തു. ഓരോ മറ്റുള്ളതിനകത്ത് ഒരുപാട് കായ ഉണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂത്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ സ്റ്റക്ക് ആവുക.
0: അത് കുരുടിപ്പ് രോഗം വരുന്ന. ഹലോ, കേൾക്കാം. പറയാം. അപ്പൊ പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പൊ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോവാന്ന്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകള്, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പൊ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിന്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്ത് എന്ന് പറയുന്ന ചെടിയെല്ലാം, അങ്ങനെ ഈ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറുണ്ട്. ഇപ്പൊ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ, ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്നും മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരും, പുതുതായിട്ട് പൂവിടുകയും ചെയ്യും. അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
2: ഓക്കെ മാഡം, നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പൊ അത് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
0: അപ്പോ ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി ഏതാണ് ആ സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തോന്നുന്നത് ആ വിത്ത്, ഏത് വിത്ത് നമ്മളിപ്പോ നടാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത്. ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾനാശിനി, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ്. സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പം ചെടി അത് തളത്ത് വരുന്ന സമയത്ത് മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. ആ സമയത്ത് മണ്ണിലുള്ള കുമിളുകള് ഇതിനെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
2: വിത്തിലൂടെയുള്ള
0: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്ട് ചെയ്യാതിരിക്കാൻ, ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
2: പ്രതിരോധം
0: അത് കുറച്ചുകൂടെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
2: ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ.
2: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: കൊല്ലം ജില്ല കുടിക്കോട്.
2: ആ പറഞ്ഞോളൂ
4: സാർ. ഈ മീൻവളം ഉണ്ടാക്കുന്നത് വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
0: എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചേനെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. കാര്യം അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കി ഒന്ന് വാങ്ങിക്കേണ്ട. അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ

0: മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിന്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തില് വേണ്ട വേണ്ട വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വെച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. അപ്പം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധി. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
1: അരിച്ചെടുത്ത് പിന്നെ നമുക്ക്
0: അരിച്ചെടുത്ത് നേർപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെ കുറിച്ചും സംസാരിച്ചു, അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
0: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പൊ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോ ജനറൽ ആയിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: ഓക്കെ, ഇതിനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് ഡിസ്കഷൻ കൊണ്ടുപോവാം. ഒരു ലിസണർ കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ഹാ മേഡം, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ,
2: പിന്നെ വിത്ത് നടണം, വിത്ത് വെണ്ടയ്ക്ക വിത്ത് നടണമെന്നുണ്ട്. തകരി കമ്പോസ്റ്റില് നടണമെന്ന് ഉദ്ദേശിക്കുന്നത്, കാരണം ഇപ്പൊ മഴയല്ലേ, പുറത്ത് ഇങ്ങനെ പൊരിച്ച് നടാം, പിന്നെ പൊരിച്ച് നടാമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ സുഡോമോണസ് ആ തകരി കമ്പോസ്റ്റില് ഓൾറെഡി എന്തൊക്കെയോ ചേർത്തിട്ടാ ഉണ്ടാക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ സുഡോമോണസ് ഇത് ചേർക്കണോ തകരി കമ്പോസ്റ്റില്? പിന്നെ വേപ്പ്, വേപ്പിന്റെ വേപ്പും കൊണ്ടിട്ടുണ്ട്, വേപ്പിന്റെ
1: പിണ്ണാക്ക്
2: അത് കൊണ്ടിട്ടുണ്ട്. അത് അതും ചേർക്കണോ അത് ചോദിക്കാൻ. പിന്നെ മണ്ണ് ചേർക്കണോ? ഞാൻ ചെറിയ കുഞ്ഞു പോട്ടിൽ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് വിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: ചെടികള്, പ്രത്യേകിച്ച് വെണ്ടയുടെ കാര്യം പറയുമ്പോ, നമ്മളത് പറിച്ചു നടുന്ന ചെടിയല്ല, നേരിട്ടാണ് നമ്മളെവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൽ നേരിട്ട് വിത്ത് പാകിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മഴ സമയത്ത് ഇത് മുളയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. വെള്ളം കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വെണ്ട വിത്ത് അഴുകിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അധികം ജലം നേരിട്ട് വീഴാത്ത തരത്തിൽ വേണം മുളയ്ക്കുന്ന സമയത്ത് വയ്ക്കാൻ. അതുപോലെ ആ സമയമാകുമ്പോൾ ഒരിക്കലും കുഴികളിലായിട്ട് നടാതെ എപ്പോഴും ഒന്ന് ഉയർന്നിയ തടങ്ങൾ പോലുള്ളിടത്താണ് വെണ്ട വിത്ത് പാകാൻ. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ സ്യൂഡോമോണാസ്, വേപ്പിൻ ഗുരുവ, അല്ലെങ്കിൽ ബാക്കി അടിവളമായി ചേർക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ, ചാണകം എല്ലാം ചേർക്കാം. ഈ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ട് അല്പം കൂടിക്കഴിഞ്ഞാലും അതൊരിക്കലും അത് ചെടിക്ക് ദോഷം വരില്ല. പിന്നെ ചാണകമൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഉണങ്ങി പൊടിച്ച ചാണകം തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആ പച്ച ചാണകം അതെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്ത് നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും.
1: ഗ്രോ ബാഗ് ആണെങ്കിൽ ഡയറക്റ്റ്,
0: ഗ്രോ ബാഗ് ആകുമ്പോൾ ആ മണ്ണില് മിശ്രിതം അത് കൂടെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല.
2: അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മഴയായതുകൊണ്ട് വിത്ത് മുളക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് അരി രക്ഷിച്ചിട്ട് പിന്നെ മാറ്റി, പിന്നെ മഴയില്ലാത്ത മഴയ പിന്നെ നല്ല മഴയുടെ സമയത്ത് കുറച്ച് വയറുണ്ട്, അങ്ങനെ നടാറുണ്ട്. സാധാരണ
0: നടാറുണ്ട്. അത് അതായത് ഇപ്പൊ ചീരയും മുളകും ഉള്ളത് പോലെ നമ്മളിങ്ങനെ പറിച്ചല്ല, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്രയിൽ തൈ വളർത്തി അതെ അതെ അതുപോലെ നട്ടെടുക്കാറുണ്ട്.
2: അങ്ങനെ നടാറുണ്ട്. പിന്നെ ഈ സ്പെയർ ഇല്ലേ മേഡം, സ്പെയർ ഒന്ന് വാങ്ങിയാൽ ശരിയാവുന്നില്ല.
0: ചകിരിച്ചോറാണോ ഉദ്ദേശിച്ചത്?
2: മറ്റേ ഇതില്ലേ നമ്മള് മരുന്നടിക്കുന്ന
1: സ്പ്രേയർ,
0: സ്പ്രേയർ അത് നല്ലത് നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെ നമുക്ക്
1: പ്രശ്നം വരുന്നത്.
2: അത് അരിച്ച് പോരാറുണ്ട്. അരിച്ച് പോന്നാലും അത് വേഗം കടയണമായിരുന്നു.
1: ഓ, അത് ആക്ച്വലി നിങ്ങൾ ഇടുമ്പോ അത് നല്ലപോലെ വെള്ളത്തിന്റെ അകത്ത്.
0: അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നല്ല വാഷറൊക്കെ അതൊക്കെ നന്നാക്കി തരുന്ന കടകളും എല്ലാം ഇപ്പൊ ലഭ്യമാണ്. അപ്പോ കേരള ഗ്രൂവിംഗ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് നന്നാക്കി തരുന്നതും കാണാറുണ്ട്.
1: പിന്നെ ചിലപ്പോൾ വെള്ളം കുറച്ച് ചെളിയാണെങ്കിൽ അരിച്ച്,
0: അതെ അതെ, അത് അടഞ്ഞു പോകാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം നന്നായി നേർത്ത തുണിയിലെങ്കിലും അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്റെ നോസിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കാനും സാധിക്കാറില്ല.
2: പിന്നെ പണ്ടൊക്കെ വിറ്റ് ഞാൻ കുറെ മുമ്പ് ഈയപ്പിച്ചിക്കന്നെ വാങ്ങിയിരുന്നു. വാങ്ങിയ വെണ്ടക്ക വിത്ത് എന്ന് പറഞ്ഞാല് അവിടുത്തെ നല്ല ഒരു വിത്തായിരിക്കും വിചാരിച്ചിട്ടാ വാങ്ങിയത്. പക്ഷെ നോക്കുമ്പോ എല്ലാ വിത്തുകളും നമ്മളെ ചെറിയ എന്നാ ചെറിയ കാന്താരിന്റെ ഇതിന് ഓരോന്നും, പിന്നെ നമുക്ക് വിത്തല്ല കാലുണ്ടായിട്ടുള്ളൂ.
1: ഓ, അത് പറഞ്ഞ മാതിരി എല്ലാം ചിലപ്പോ
0: മാറിപ്പോയതായിരിക്കും. പിന്നെ ആ നടുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യം, പൊതുവെ നമ്മൾ വെണ്ടയെ കുറിച്ച് നോക്കുമ്പോൾ അത് ഈ ഡിസംബർ ജനുവരിയിൽ ഉണ്ടാവുന്ന വെണ്ട കായ്ക്ക സൈസ് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വെണ്ടയെ കുറിച്ച് പറഞ്ഞു, കൂടുതലായിട്ട് നടത്തുന്ന കമേഴ്സ്യലായിട്ട് നടത്തുന്ന വ്യവസായ അടിസ്ഥാനത്ത് നടത്തുന്നത് നമ്മുടെ ഈ നാട്ടുമുറങ്ങളിൽ ചെയ്യുന്നത് പോലെ വലിയ നീളമുള്ള വെണ്ടയ്ക്കല്ല. അത് അവർക്ക് വിപണനത്തിന് സാധ്യമല്ല. വലിയ വെണ്ടയ്ക്ക് അവർക്ക് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്നത് അത് ചെറിയ വെണ്ടയ്ക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കില്ല ലഭ്യമായത്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മേഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷന്റെ മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ ചെടിയുടെ കാലാവസ്ഥ, നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മളടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
0: ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ചാ സൗകര്യം നല്ലതായിരിക്കും. അപ്പോൾ വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പം അതിന് കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തികമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്ന് പിടിക്കുന്നത് അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കൂടുതൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അപ്പം അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിന്റെ
1: മൈക്രോ ക്ലൈമറ്റ്
0: നമുക്ക്
1: സാധിക്കാൻ
0: പറ്റും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കുമിള എന്ന രോഗമുള്ള. അപ്പൊ ഈ ഫൈറ്റോഫ്തോറ കുമിള എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പൊ അതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. മണ്ണിൽ നിന്ന് മാറ്റുക, അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ടു തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടിവയ്ക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മേഡം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ ഹലോ
1: നമസ്കാരം.
3: ആ
1: പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
3: കൈനഗിരി, ചേന്നഗിരി, കൈനഗിരി നൽകുന്നു, ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ സാർ.
3: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളതേ. കളനാശിനിയുടെ കൂടെ കൈസമ്പോസ് ലിക്വിഡ് അഴിക്കാവോ എന്നറിയാനുണ്ടായിരുന്നു.

0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മില് മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഫാക്ടംഫോസ് ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങള് അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലിക്വിഡ് ആണ് അത് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാവുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ എന്താ പറയുന്നത് വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോ ഈ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മൾ ഇത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അപ്പോൾ പലപ്പോഴും കൃഷി അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ളത് മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരാം. അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യാം.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള.
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പൊ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ.
0: അതെ അതെ, വളരെ ടാലന്റ്. അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: ഹലോ ഹലോ
2: ഹലോ,
1: ഹാ നമസ്കാരം മേഡം.
2: നമസ്കാരം സാറേ.
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാത്തിനും നട്ടു. ഇപ്പൊ പടവലത്തില് പൂ ഇട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാപിടിച്ചു തുടങ്ങി. അതില് ഇല ഉണ്ടല്ലോ സാർ, ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതൽ ഉണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളേ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് അത് അപ്പൊ തന്നെ ആ ഒരു ഇല പറിച്ചങ്ങ് കളഞ്ഞ്

0: കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത്, അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പൊ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: എനിക്ക് സാർ എന്റെ വീട്ടുവളത്തിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുമ്പോൾ കത്തിച്ചേനെ കളയുന്നത് സാറേ. എന്നാൽ പുതിയ ഇടുന്ന സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആവശ്യം ചേർക്കുകയും വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
0: അത് കുഴപ്പമില്ല. അതിപ്പോ ഒരു പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
2: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തില് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പൊ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പൊ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പൊ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പൊ ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കുക. അത്തരത്തിൽ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
2: സുരക്ഷിതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ,
2: ആ നമസ്കാരം സർ.
3: ആകാശവാണി. അപ്പൊ ഇന്നിങ്ങനെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ, ലോക റേഡിയോ പ്രക്ഷേപണത്തിന്റെ 99th വാർഷികം ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ശ്രോതാക്കളോട് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു.
2: വളരെ നന്ദി. എന്തുവാണ് സാറിന് ചോദിക്കാനുള്ളത്?
3: അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ ആകാശവാണിക്കും അതിന്റെ ഭരണാധികാരികൾക്കും ഇതിന് ഒരു യേശുനാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാനൊരു റബ്ബർ കർഷകനാണ്.
2: പറഞ്ഞോളൂ.
3: അപ്പൊ റബ്ബർ കൃഷ്ണനാണ്. അപ്പൊ ഈ റബ്ബർ വെട്ടി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായ മരങ്ങളാണ് ഉള്ളത്. അപ്പൊ റെയിൻ ഗാർഡ് ഇട്ടിപ്പോ വെട്ടിയിട്ട് സാധാരണ ഗതിയിൽ ഒരു 4 ദിവസമൊക്കെ പുതുതായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടുന്നതാണേ ഈ പ്രാവശ്യം. പക്ഷെ ഒരു 10-12 ദിവസമായിട്ടും പാലിപ്പോ ആകെപ്പാടെ ഒരു 5 ഷീറ്റൊക്കെ 200 മരം വെട്ടുമ്പോ കിട്ടുന്നത്. അപ്പൊ അത് അതെന്താണ്, അതിനെന്താണ് പരിഹാരം?
0: ഏത് സ്ഥലത്തു നിന്നാണ് ഇത് വിളിക്കുന്നത്? ഏത്?
3: ഞാൻ വിളിക്കുന്നത് പൂത്താട്ടുകുളത്തിനടുത്ത് മാറിയാന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്.
0: പിന്നെ ഇതില് നമുക്ക് കുറച്ചധികം കാലം ചെയ്യുന്ന കഴിയുമ്പോ അതിൽ പഴയ പോലെ തന്നെ റബ്ബർ പാല് നമുക്ക് ലഭ്യമാവാതിരിക്കും.
2: സാർ ആ റേഡിയോയിൽ നിന്ന് ഒന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം സാർ.
3: അല്ല, റേഡിയോ അകലെ അകലെ വെച്ചിരിക്കുന്നു.
2: ഒത്തിരി ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സാറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാ മതി ഫോണിന്റെ.
3: അത് ഈ ഫോണിന്റെ കുഴപ്പമാണോ സംശയം?
2: ശരി, ഇപ്പം കുഴപ്പമില്ല.
0: അപ്പോ നമുക്കത് റബ്ബർ പാലിന്റെ ഉത്പാദനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ അതിന് ജലലഭ്യത, അതിനെല്ലാം നിയന്ത്രണിക്കാൻ പലതരത്തിലായിരിക്കാം. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്കൊരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഈ ഒരു സമയത്ത് അത് അതിലൊരു റബ്ബർ പാലിന്റെ അളവും കുറഞ്ഞിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് കുറച്ചുകൂടെ അതും നമ്മൾ കണ്ടിന്യൂസ് കൂടുതലായിട്ട് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ തന്നെ പാല് വരുന്ന റബ്ബർ പാല് കുറച്ച് കുറയുന്നതായിട്ട്, ഇപ്പൊ റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുന്നതായിരിക്കും. അതിന് റെസ്റ്റ് സഫീഷ്യന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്കൊന്ന് ചെയ്യിക്കണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ചീക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിലും പൊതുവേ ആ റബ്ബർ പാനല്

0: കേടായി പോവും. അപ്പൊ അതൊന്ന് സാർ ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് അവിടെ അതിനുള്ള റബ്ബർ ബോർഡുമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് സേവനം കൂടെ ഒന്ന് ലഭ്യമാക്കുക.
1: വളരെ നന്ദി. ഒരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സുഷ മാം.
0: നമസ്കാരം.
2: ഞാൻ ജയശ്രീയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. മാം, എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിനയുണ്ടല്ലോ, ആ പുതിന നമ്മള് ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല്ല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ടങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. അപ്പോ ഈ ബിവേറിയ ബാസേനെ ഞാൻ സ്പ്രേ ചെയ്ത മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ മാം, പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങും ഒരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
0: അല്ലെ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
2: ഉറുമ്പിനെ ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ഹാൻഡ്സ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
0: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഉറുമ്പ് വരാറ്. അങ്ങനെ ചെറിയ പിന്നെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
2: അല്ല,
0: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കുമിളാണ്, കുമിളാണ്. കുമിളാവുമ്പോ അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിന്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മള് കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ, ശ്രമിച്ചു.
2: ഓക്കെ,
0: ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ഓക്കെ ഓക്കെ, ശരി.
2: ഒരു സംശയം കൂടെ ഉണ്ട് മാഡം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഈ നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടേണിൽ ഞാൻ നട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും പെൺപൂക്കൾ മാത്രമായിരുന്നു, സിംഗിൾ ആൺപൂ പോലും ആ ചെടികളിൽ ഉണ്ടായില്ല. 10 മൂടോളം ഞാൻ നട്ടതായിരുന്നു, വല്ലാതെ വിഷമിച്ചു അവസാനം. പിന്നെ ഈ ആൺപൂ ഉള്ള വീട്ടിൽ പോയി ആ പൂക്കൾ കൊണ്ടുവന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്താണ് കുറേങ്കിലും എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആൺപൂക്കളാണ്, പെൺപൂക്കളൊക്കെ ഇല്ല.
0: അത് പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെടി പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
2: നല്ല മുകളിൽ വരെ എത്തി മാഡം, അത് ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ വരെ എത്തി ഉണ്ടാകുന്ന പൂക്കൾ മൊത്തം ആൺപൂക്കളാണ്.
0: പക്ഷേ ഇതിലെങ്ങനെ പെൺപൂവും ആൺപൂവും എന്നുള്ളത് അല്ല, ആൺപൂക്കൾ ഉണ്ടാവും, അതിൽ കൂടാതെ ഉണ്ടാകുന്നത് രണ്ടും കൂടെ ചേർന്ന പൂക്കളാണ്, അതായത് ചുവട് കട്ടിയുള്ളത്. അപ്പൊ നമ്മൾ വേറെ ഇതിലൊന്ന് കൊണ്ടുവന്ന് പരാഗണം നടത്തേണ്ടി സാധാരണ വരാറില്ല കുക്കുംബറിലൊന്നും തന്നെ.
2: അത് നേരെ
0: ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ ഇതായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇത് മാത്രം പൂക്കുന്ന ചെടികളായിട്ട് നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
1: ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ മാഡം, ഇത്രയും ശ്രോതാക്കള് വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ മാഡം, അത് നമ്മുടെ ഇനിയൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
0: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി

0: രീതിയുമായി ചേർന്ന് പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിന്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടാതെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ
1: വളപ്രയോഗം എന്ന് പറയുമ്പോൾ അതും
0: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിന്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണും. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ജൈവമാർഗങ്ങൾ അവലംബിക്കാം. അപ്പൊ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നല്ല പ്രയോജനം
1: ചെയ്യാം.
0: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. അനേക ഈ മണ്ണിലൂടെ പരത്തുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതിയല്ല, ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പം മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അത് അധികമായിട്ട് അല്ലെങ്കിൽ ആ
1: ലാസ്റ്റ് റിസോർട്ട്,
0: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇത് ഒരു കാരണം ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പം ഓവറായിട്ട് മെച്ചറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പൊ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളമിടുന്നു. അപ്പൊ ഇപ്പോഴത്തെ ലേബർ പ്രശ്നം നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, കാര്യം അതിന് വരുന്ന, പക്ഷെ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പൊ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഘട്ടഘട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയാലും പിന്നെ ലാസ്റ്റിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക്
0: കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം, പറയുന്ന ഡോസിൽ മാത്രം.
1: ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്
0: വളരെ വീര്യം കുറഞ്ഞത് മതി, വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി, ആ തരത്തിൽ നമുക്കത് ചെയ്യാം.
1: ഡോക്ടർ സുഷ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ഷിബു ജോർജ്, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ലിജി അനിൽ, നന്ദിത രമേശ്.

0: ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകനായ വലിയശാല രാജു സംസാരിക്കുന്നു.
3: ശാസ്ത്രരംഗത്ത് അടുത്തിടെയുണ്ടായ വിസ്മയകരമായ മുന്നേറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇവ. ഇതിൽ ആദ്യം പ്രതിപാദിക്കുന്നത് പ്ലാസ്റ്റിക് ഐസിനെ കുറിച്ചുള്ളതാണ്. വെള്ളം തണുത്തുറഞ്ഞാൽ ഐസ് ആകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും ഭൗതികശാസ്ത്ര ലോകം അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു പ്രതിഭാസമാണിത്. അനൌദ്യോഗികമായി പ്ലാസ്റ്റിക് ഐസ് എന്നും ശാസ്ത്രീയമായി സൂപ്പർസോണിക് ഐസ് അഥവാ ഐസ് 18 എന്നും ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഐസ് കട്ട ഒരേ ഒരു തരമേ ഉള്ളൂ എങ്കിലും ഭൗതികശാസ്ത്രത്തിൽ ഐസ് പലതരത്തിലുണ്ട്. വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന മർദ്ദവ്യത്യാസവും താപനിലയും അനുസരിച്ച് അതിൻ്റെ ആറ്റങ്ങളുടെ ഘടന മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്ന ഓരോ ഘടനയ്ക്കും അവർ റോമൻ അക്കങ്ങളിൽ പേരിട്ടു പോന്നു. ആ ക്രമത്തിൽ 18-ാമതായി കണ്ടെത്തിയ ഐസിന്റെ ഘടനയായതുകൊണ്ടാണ് ഇതിനെ ഐസ് 18 എന്ന് വിളിക്കാൻ കാരണം. നിലവിൽ ശാസ്ത്രലോകം 20-ലധികം ഐസ് രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് ഐസ്. ഇതിന്റെ ഭൗതിക സ്വഭാവം കൊണ്ടാണ് ഇതിന് പ്ലാസ്റ്റിക് ഐസ് എന്ന പേര് വന്നത്. ഈ അവസ്ഥയിലുള്ള ഐസ് സാധാരണ ഐസ് പോലെ കട്ടിയുള്ളതല്ല, എന്നാൽ പൂർണ്ണമായി ദ്രാവകവുമല്ല. ഒരു പ്ലാസ്റ്റിക് പദാർത്ഥം പോലെ ഒട്ടുന്ന മൃദുവായ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇത്. സാധാരണ ഐസിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങൾ ഒരേപോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിശക്തമായ മർദ്ദവും കടുത്ത ചൂടും നൽകുമ്പോൾ വെള്ളത്തിന് മാറ്റം സംഭവിക്കുന്നു. ഉയർന്ന മർദ്ദത്തിൽ ഓക്സിജൻ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു കട്ടിയുള്ള ക്രിസ്റ്റൽ കൂടാരം ഉണ്ടാക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഈ ഓക്സിജൻ കൂടാരത്തിനകത്തുകൂടി ഒരു ദ്രാവകം പോലെ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങും. ചുരുക്കത്തിൽ കട്ടിയുള്ള ഓക്സിജൻ ചട്ടക്കൂടിനുള്ളിലൂടെ ഒഴുകുന്ന ഹൈഡ്രജൻ ദ്രാവകം. ഈ പ്രത്യേക അവസ്ഥയാണ് ഇതിന് പ്ലാസ്റ്റിക് പോലുള്ള സ്വഭാവം നൽകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ഐസ് രൂപപ്പെടാൻ സാധ്യമല്ല. കാരണം ഇത് രൂപപ്പെടണമെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഏകദേശം 200,000 മടങ്ങ് കൂടുതൽ മർദ്ദവും ഏകദേശം 2,000 മുതൽ 5,000 വരെ ഡിഗ്രി ചൂടും ഒരേ സമയം വേണം. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമിയിൽ കൃത്രിമമായി ഈ അവസ്ഥ സൃഷ്ടിച്ചെടുത്തു. അമേരിക്കയിലെ ലബോറട്ടറിയിൽ ഡയമണ്ട് ആൽവിൽ സെൽ എന്ന ഉപകരണം വഴിയാണ് ഇത് സാധ്യമാക്കിയത്. ലോകത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമായ ഡയമണ്ടിന്റെ 2 കട്ടകൾക്കിടയിൽ ഒരു തുള്ളി വെള്ളം വെച്ച് അതിശക്തമായി അമർത്തുകയാണ് അവർ ചെയ്തത്. ഡയമണ്ട് സുതാര്യവും ഉയർന്ന ചൂട് താങ്ങാൻ ശേഷിയുള്ളതുമായതിനാൽ അതിനിടയിലിരിക്കുന്ന വെള്ളത്തിലേക്ക് അതിശക്തമായ

ലേസർ രശ്മികൾ പായിക്കാൻ കഴിഞ്ഞു. ഈ ലേസർ പ്രഹരം ഉണ്ടാക്കിയ വൻ മർദ്ദത്തിലും ചൂടിലും ആ വെള്ളത്തുള്ളി ഒരു നിമിഷാർത്ഥം കൊണ്ട് ഐസ് 18 മാറി. സെക്കൻഡിന്റെ 100-ൽ 1 ഭാഗം മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നാളത്തെ സാങ്കേതിക വിദ്യയുടെ താക്കോലാണ്. സാധാരണ ഐസ് വൈദ്യുതി കടത്തിവിടില്ല, എന്നാൽ ഈ പ്ലാസ്റ്റിക് ഐസ് ഒരു ലോഹത്തെ പോലെ വളരെ വേഗത്തിൽ വൈദ്യുതി കടത്തിവിടും. സാധാരണ താപനിലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കണ്ടക്ടറുകൾ വികസിപ്പിച്ചെടുക്കാൻ ഈ പഠനം ശാസ്ത്രലോകത്തെ സഹായിക്കും. ഇത് സംഭവിച്ചാൽ ലോകത്തെ ഊർജ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരമാകും. യുറാനസ് നെപ്റ്റൂൺ തുടങ്ങിയ ഭീമൻ മഞ്ഞ് ഗ്രഹങ്ങളുടെ ഉൾക്കാമ്പിൽ ഇത്തരം പ്ലാസ്റ്റിക് ഐസ് ടൺ കണക്കിന് നിലനിൽക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രം കരുതുന്നത്. ഈ ഗ്രഹങ്ങളുടെ ശക്തമായ കാന്തിക വലയത്തിന് കാരണം ഈ പ്ലാസ്റ്റിക് ഐസാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശും. ഭൂമിയുടെ ഉള്ളറകളിലുള്ള അതേ മർദ്ദവും താപനിലയുമാണ് ഈ പരീക്ഷണത്തിലൂടെ സൃഷ്ടിക്കുന്നത്. ഇത് ഭൂകമ്പങ്ങൾ, ഭൗമചലനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പ്രവചിക്കാൻ ശാസ്ത്രത്തെ സഹായിക്കും. നിലവിൽ ഈ ഐസിനെ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സ്ഥിരമായി ഭൂമിയിൽ നിലനിർത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അത് വിജയിച്ചാൽ മനുഷ്യന്റെ സാങ്കേതിക വിപ്ലവത്തിൽ അതൊരു പുതിയ അധ്യായമായി മാറും. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കണ്ടെത്തലാണ് പ്രകാശവും ശബ്ദവും കല്ലുപോലെ ഉറച്ച ക്രിസ്റ്റൽ ആകുമോ എന്നത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശ കിരണത്തെയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തെയോ കൈവെള്ളയിൽ ഒരു ഐസ് കട്ട പോലെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ കഥയോ സയൻസ് ഫിക്ഷനോ ആയി തോന്നാം. എന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ലാബുകളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പ്രകാശത്തെയും ശബ്ദത്തെയും ക്രിസ്റ്റലാക്കി മാറ്റി എന്ന വാർത്തകൾ ശാസ്ത്രലോകത്ത് നിന്ന് വരുമ്പോൾ പലരും കരുതുന്നത് പഞ്ചസാരയോ വജ്രമോ പോലെ അതിനെ ഒരു കട്ടിയുള്ള വസ്തുവാക്കി മാറ്റി എന്നാണ്. എന്നാൽ സംഗതി അതല്ല. അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊന്നാണ്. ലളിതമായി പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ പായുന്ന പ്രകാശത്തെയും കാറ്റിൽ അലിഞ്ഞു പോകുന്ന ശബ്ദത്തെയും ഒരിടത്ത് തടഞ്ഞു നിർത്തുകയോ അവയുടെ തരംഗങ്ങളെ ഒരു പ്രത്യേക കൂട്ടിൽ ഇട്ടതുപോലെ ക്രമീകരിക്കുകയോ ചെയ്യുന്ന വിദ്യയാണിത്. ഇവിടെ സമയത്തിന്റെ കൂട്ടിൽ കുടുങ്ങിയ പ്രകാശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ഉപ്പ്, കൽക്കണ്ടം, വജ്രം എന്നിവയൊക്കെ ക്രിസ്റ്റലുകളാണ്. ഇവയിലെ ആറ്റങ്ങൾ കൃത്യമായ അകലത്തിൽ ഒരു പ്രത്യേക ഭംഗിയിൽ അടുക്കി വച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ശാസ്ത്രജ്ഞർ ലേസർ പ്രകാശം ഉപയോഗിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ തരം ക്രിസ്റ്റൽ നിർമ്മിച്ചു, ടൈം ക്രിസ്റ്റൽ. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിലെ കണികകൾ പുറമേ നിന്ന് യാതൊരു ഊർജവും കൊടുക്കാതെ തന്നെ ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെ കൃത്യമായ സമയക്രമത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. പ്രകാശത്തിന്റെ തരംഗങ്ങളെ സമയത്തിന്റെ കൃത്യമായ ഒരു താളത്തിൽ തളച്ചിടുന്നത് കൊണ്ടാണ് ഇതിനെ പ്രകാശത്തെ ക്രിസ്റ്റലാക്കുക എന്ന് വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. പ്രകാശം അവിടെ നിശ്ചലമായി നിൽക്കും. പിന്നീട് ആവശ്യാനുസരണം അതിനെ പഴയ വേഗതയിൽ തുറന്നുവിടാനും കഴിയും. പ്രകാശത്തെ ഒരിടത്ത് ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്നതിനെയാണ് പ്രകാശ ക്രിസ്റ്റൽ എന്ന് സാധാരണക്കാർക്കായി ലളിതമായി വിശേഷിപ്പിക്കാം. ഇതുപോലെ ശബ്ദത്തെയും ക്രിസ്റ്റലാക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം തരംഗങ്ങളായി വായുവിലൂടെ എങ്ങോട്ടും പടരുകയാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ ഫോണോണി

0: നിയന്ത്രിക്കുന്നതിലൂടെ ഇന്നത്തെ കമ്പ്യൂട്ടറുകളേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വേഗതയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യമാകും. കമ്പ്യൂട്ടർ മെമ്മറി ചിപ്പുകൾക്ക് പകരം പ്രകാശത്തിന്റെ രൂപത്തിൽ വിവരങ്ങൾ ഇത്തരം ക്രിസ്റ്റലുകളിൽ സൂക്ഷിച്ചു വയ്ക്കാം. വിമാനങ്ങളിലോ ഫാക്ടറികളിലോ ഉള്ള വലിയ ശബ്ദങ്ങളെ പൂർണ്ണമായും അദൃശ്യമാക്കാൻ ഈ ശബ്ദ ക്രിസ്റ്റലുകൾക്ക് സാധിക്കും. പ്രകാശവും ശബ്ദവും കല്ലുപോലെ കട്ടിയാകുന്നില്ലെങ്കിലും പ്രകൃതിയിലെ ഏറ്റവും വേഗതയേറിയ പ്രതിഭാസങ്ങളെ മനുഷ്യൻ സ്വന്തം വിരൽത്തുമ്പിൽ നിർത്തി താളം ചവിട്ടിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിസ്മയം. അടുത്തിടെ കണ്ടെത്തിയ മറ്റൊരു ശാസ്ത്ര വിസ്മയമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. രസതന്ത്രത്തിലെ മാന്ത്രിക മുറി എന്നാണ് ഇത് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. ഒരു ശാസ്ത്ര ഫിഷൻ കഥാപാത്രത്തിന്റെ കൈവശമുള്ള മാന്ത്രിക വസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അത്ഭുത കണ്ടുപിടുത്തമാണിത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എന്ന് പറയും, MOF. പുറമേ ചെറുതെങ്കിലും ഉള്ളിൽ ഒരുപാട് ഇടമുള്ള ഈ പദാർത്ഥങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മുതൽ ശുദ്ധജല ദൗർലഭ്യം വരെയുള്ള ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇനി എന്താണ് ഈ MOF? ഇതൊരു അത്ഭുത വസ്തുവാണ്. നമ്മുടെ വീടുകൾ എങ്ങനെയാണോ ഇഷ്ടികകളും സിമന്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്, അതുപോലെ തന്മാത്രകളെ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നിർമ്മിച്ചെടുത്ത അതിസൂക്ഷ്മമായ ഒരു കെട്ടിടമാണിത്. ലോഹ അയോണുകൾ ആണ് ഈ കെട്ടിടത്തിന്റെ കോണുകളായി പ്രവർത്തിക്കുന്നത്. കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്രകൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ തന്മാത്രകൾ ചേർന്ന് രൂപം കൊള്ളുന്നത് അനന്തമായി ആവർത്തിക്കുന്നതും ധാരാളം സുഷിരങ്ങൾ ഉള്ളതുമായ ത്രിമാന നെറ്റ്വർക്കുകളാണ്. അതായത് ഒരു സ്പോഞ്ച് പോലെ, എന്നാൽ അതിലും കൃത്യമായ ആകൃതിയുള്ള അറകളാൽ നിറഞ്ഞ ഒരു വസ്തു. ചുരുക്കി പറഞ്ഞാൽ MOFകൾ ഒരുതരം തന്മാത്ര കൂടുകളാണ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര സവിശേഷത? 1 കിലോഗ്രാം ഇരുമ്പിന്റെ വിസ്തീർണത്തേക്കാൾ വലുതാണ് 1 ഗ്രാം MOF, അതായത് ഇതിന്റെ ആന്തരിക വിസ്തീർണം. ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രത്യേകതകൾ ഇവയാണ്. ഭീമാകാരമായ ഉൾവ്യാപ്തി ഇവയ്ക്കുണ്ട്. അതുപോലെ MOFന്റെ മൊത്തം വ്യാപ്തത്തിന്റെ 90% വരെ ശൂന്യമായ അറകളായിരിക്കാം. ഒരു ചെറിയ അളവ് MOF എടുത്താലും അതിനുള്ളിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള പ്രതലം ഉണ്ടാവാം. ഈ അറകളുടെ വലിപ്പവും ആകൃതിയും കൃത്യമായി രൂപകൽപ്പന ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. ഇതുവഴി ഒരു വാതക മിശ്രിതത്തിൽ നിന്ന് ആവശ്യമുള്ള ഒരു തന്മാത്രയെ മാത്രം, ഉദാഹരണത്തിന് കാർബൺ ഡയോക്സൈഡിനെ മാത്രം തിരഞ്ഞെടുത്ത് വേർതിരിച്ചെടുക്കാൻ MOFകൾക്ക് സാധിക്കുന്നു. ഈ തന്മാത്ര ശില്പകല 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കണ്ടെത്തൽ നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾക്ക് പരിഹാരങ്ങൾ നൽകുമെന്നതിൽ സംശയമില്ല.
1: വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകനായ വലിയശാല രാജു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ആകാശവാണി. ഇപ്പോൾ റിജിൻ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബെൻ ഇ മോഹൻ. മധുപാത്രം എനിക്കു നീ തിരിച്ചു തരൂ തോഴി. രചന സലീം ചെറുവാടി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ.

0: സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
1: नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए. कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है, क्योंकि आप चर्चा को रोकना चाहते हैं.
0: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗതമന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്ദി, ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23-നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8-ന് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ ഒരു നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
2: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 പേർക്ക് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
0: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ഉന്നത സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീ.
3: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരിനാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000-ലധികം കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200-ലധികം ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
0: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ജിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ ജിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: മരുന്നുകളോടുള്ള അലർജി. ഡോക്ടർ ആരതി R സംസാരിക്കുന്നു.

ഇതിന്റെ ഫലം കൂടുതലാണ്. ഉദാഹരണത്തിന്, പ്രമേഹത്തിനുള്ള മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ആ മരുന്നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് മരുന്നിന്റെ ഡോസ് കുറച്ചു കഴിയുമ്പോൾ ഇത് ശരിയാകും. രണ്ടാമത്തേത് ടൈപ്പ് ബി അഥവാ ബിസെയർ അഥവാ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആർക്കുണ്ടാകുന്നു എന്നറിയില്ല. ഇതിന് ഡോസുമായോ മരുന്നിന്റെ പ്രവർത്തനവുമായോ യാതൊരു ബന്ധവുമില്ല. മരുന്ന് മാറ്റിയാലേ ബുദ്ധിമുട്ട് മാറൂ. പെൻസിലിൻ ചിലരിൽ ഉണ്ടാക്കുന്ന അനാഫിലാക്സിസ് എന്ന റിയാക്ഷൻ ഇതിനുദാഹരണമാണ്. ടൈപ്പ് സി, മരുന്ന് തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, തുടർച്ചയായി മോർഫിൻ മരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആശ്രിതത്വം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ടൈപ്പ് ഡി, കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന്, ഗർഭകാലത്ത് അമ്മ ഉപയോഗിക്കുന്ന മരുന്നുകൾ മക്കൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കാം. ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഗർഭിണികൾ കഴിച്ചാൽ മക്കളുടെ പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയെ അത് ദോഷമായി ബാധിക്കും. ടൈപ്പ് ഇ, മരുന്ന് ഉപയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. ഇതിനെ വിഡ്രോവൽ സിംറ്റംസ് എന്നും പറയാം. ഉദാഹരണത്തിന്, ഉറക്ക ഗുളികകൾ നിർത്തുമ്പോൾ രോഗിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ടൈപ്പ് എഫ്, ചികിത്സയുടെ പരാജയം. ഉദാഹരണത്തിന്, ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിൻ എടുത്തതിനു ശേഷവും ആ അസുഖം പിടിപെടുന്ന അവസ്ഥ. ഇനി മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അഥവാ അപകട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രായമായവർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും വരാറുണ്ട്. കുട്ടികൾക്കും വൃക്കയ്ക്കും കരളിനും അസുഖമുള്ളവർക്കും ജനിതക കാരണങ്ങൾ കൊണ്ടും ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം അപകട ഘടകങ്ങളിൽ തടയാനാവുന്നവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി, സമ്പർക്കം. കഴിക്കുന്ന മരുന്ന് രോഗി ഉപയോഗിക്കുന്ന വേറെ മരുന്നുകളുമായോ ഭക്ഷണവുമായോ രോഗാവസ്ഥയുമായോ ഉണ്ടാവുന്ന സമ്പർക്കം കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. കഴിക്കുന്ന എല്ലാ മരുന്നുകളെപ്പറ്റിയും ഡോക്ടറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കേണ്ട ആഹാരത്തിനെപ്പറ്റിയും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കുകയും വേണം. രോഗി മരുന്ന് കൃത്യമായി കഴിക്കുക, മരുന്നിന്റെ ഡോസ് കൃത്യമായി പാലിക്കുക, രോഗിയെ തുടർച്ചയായി നിരീക്ഷിക്കുക, ഇതെല്ലാം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ. ഇനി പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. സംശയാസ്പദമായ മരുന്ന് നിർത്തുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. ചികിത്സിക്കുന്ന ഡോക്ടർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യും. അതായത്, മരുന്നിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം പാർശ്വഫലങ്ങൾ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. രോഗിക്ക് നേരിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും തിരഞ്ഞെടുത്ത ആശുപത്രികളിലും ഇതിനായി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് സെന്റർ ഉണ്ട്. അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ വെബ്സൈറ്റ് IPC.gov.in ൽ നിന്ന് കൺസ്യൂമർ റിപ്പോർട്ടിംഗ് ഫോം ഡൌൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് pvpi.ipcindia@gmail.com ൽ മെയിൽ ചെയ്യാം. മറ്റൊരു മാർഗം ടോൾ ഫ്രീ നമ്പറായ 1800 1800 3024, ഇതിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പായ ADR PVPI എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൌൺലോഡ് ചെയ്ത് ഇതിലൂടെയും റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മരുന്നിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്. ഇതുവഴി രോഗിയുടെ സുരക്ഷയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രോഗിക്കോ ഡോക്ടർക്കോ ആശുപത്രിക്കോ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഉണ്ടാവില്ല. റിപ്പോർട്ടിംഗ് ഫോമിൽ റിയാക്ഷനെപ്പറ്റിയും മരുന്നിനെപ്പറ്റിയുമുള്ള വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആഴത്തിൽ പഠിച്ച് മരുന്ന് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുതിയ ദോഷവശങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈയൊരു സംവിധാനം. ഇതിനെ നാഷണൽ ഫാർമകോവിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അടുത്തതായി, എന്താണ് ഡ്രഗ് അലർജി? ശരീരം മനസ്സിനോട് അസാധാരണമായി പ്രതികരിക്കുന്നതാണ് ഡ്രഗ് അലർജി. എന്താണിതിന് കാരണം? മറ്റുള്ള അലർജികൾ പോലെ തന്നെ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിക്രമിച്ചു കടന്ന ഒരു അപകടകാരിയായ വസ്തുവായി കണക്കിലാക്കുകയും അതിനെ തുരത്താനുള്ള സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് പലതരം അസ്വസ്ഥതകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. അലർജിയുള്ള ആൾക്കാർ മരുന്ന് സിറപ്പായോ ഗുളികയായോ കുത്തിവെപ്പായോ എടുത്താലും ഈ ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. മരുന്ന് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രധാനമായും 4 ശരീരഭാഗങ്ങളെയാണ് അലർജി ബാധിക്കുന്നത്. ഒന്നാമതായി ചർമ്മം. 90% പേരിലും ചർമ്മത്തിലുള്ള ചൊറിച്ചിൽ, പാടുകൾ, ചുവപ്പ് നിറം എന്നിവ പ്രകടമായിരിക്കും. രണ്ടാമതായി ശ്വാസകോശമാണ്. ഡ്രഗ് അലർജി ഉള്ളവർക്ക് ശ്വാസതടസ്സം നേരിടാം. ഗൌരവമേറിയ ലക്ഷണമാണിത്. മൂന്നാമതായി കുടലിനെ ബാധിക്കുന്നതുകൊണ്ട് ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കുറയുക, ബോധക്ഷയം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ജീവഹാനി വരെ സംഭവിക്കാം.

0: എന്ന ഈ അവസ്ഥയെ അനാഫിലാക്സിസ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണിത്. മൂക്കുലിപ്പ്, തുമ്മൽ, കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുണ്ടുനാവും തടിച്ചു വരിക, മുഖത്ത് നീര്, തൊണ്ടയ്ക്ക് മുറുക്കം എന്നിവ അലർജിയുടെ മറ്റു ലക്ഷണങ്ങളാണ്. എപ്പോഴാണ് രോഗിക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ പ്രകടമാകാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞും പ്രകടമാകാം. മരുന്ന് നിർത്തി കുറച്ചുനാൾ കഴിഞ്ഞ് അത് മാറുകയും ചെയ്യാം. രണ്ടാമതായി, മരുന്നുണ്ടാക്കുന്ന വിളർച്ചയാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നത് കാരണം വിളർച്ചയുണ്ടാകാം. അതിനോടൊപ്പം നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം മുതലായവയും അനുഭവപ്പെടാം. മൂന്നാമതായി, ഡ്രസ് സിൻഡ്രോമാണ്. ശരീരത്തിൽ പാടുകൾ, ശ്വേതരക്താണുക്കളായ ഇസിനോഫിലിന്റെ എണ്ണം കൂടുക, ശരീരത്തിലെ മറ്റവയവങ്ങളെ ബാധിക്കുന്നത് വഴി നീര്, കടലകളിൽ വീക്കം, കരളിന് അണുബാധ എന്നിവയും ഉണ്ടാവാം. നാലാമതായി, നെഫ്രൈറ്റിസ് അഥവാ വൃക്കയിൽ വീക്കം ഉണ്ടാവാം. പനി, മൂത്രത്തിൽ രക്തം, ശരീരത്തിൽ നീര് എന്നിവയും പ്രകടമാകാം. മിക്ക മരുന്ന് അലർജിയും ബാധിക്കുന്നത് ചർമ്മത്തെയാണ്. ചർമ്മത്തിൽ നിന്ന് പുറന്തൊലി വേർപെട്ട് ചർമ്മത്തിൽ വ്യാപകമായി കുമിളകൾ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം. ശരീര ഉപരിതല വിസ്തൃതിയുടെ 30% ബാധിക്കുന്ന കൂടുതൽ കഠിനമായ രൂപമാണ് ടോക്സിക് എപ്പിഡർമൽ നെക്രോലൈസിസ്. ഗുരുതരമായ സങ്കീർണതകൾ കുറയ്ക്കുന്നതിന് നേരത്തെയുള്ള ചികിത്സ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉയർന്ന പനിയും ചൊറിച്ചിലും, വേഗത്തിൽ പടരുന്ന ചർമ്മ കുമിളകൾ, വായിലോ കണ്ണിലോ വേദനാജനകമായ വ്രണങ്ങൾ, ശ്വസിക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട്, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യോപദേശം തേടേണ്ടതാണ്. മരുന്നിനോടുള്ള അലർജി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ലക്ഷണങ്ങൾ തുടങ്ങിയത് മരുന്നെടുത്തതിനു ശേഷമാണോ എന്നത് ഇതിലൊരു പ്രധാന ഘടകമാണ്. ചില മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ചെറിയ ഡോസിൽ തൊലിയുടെ അടിയിൽ കുത്തിവെച്ച് നോക്കാറുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചുവന്ന് ചൊറിച്ചിലോടുകൂടിയ തടിപ്പുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ മരുന്നിനോട് അലർജിയുണ്ട് എന്ന് മനസ്സിലാക്കാം. പെൻസിലിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അലർജി സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടെ ഏതൊക്കെ മരുന്നിന് അലർജിയുണ്ട് എന്ന് കണ്ടെത്താം. അത്തരം മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആ വ്യക്തിയുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കും. മരുന്ന് അലർജി ഉണ്ടായവരുടെ രക്തപരിശോധനയിൽ IgE ആന്റിബോഡി ലെവൽ കൂടുതലായി കാണപ്പെടാം. ഇനി ഡ്രഗ് അലർജിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അലർജിയുള്ള വ്യക്തി പിന്നീട് ഏത് ചികിത്സയ്ക്ക് പോകുമ്പോഴും ഡോക്ടറോട് കൃത്യമായി അലർജി ഉണ്ടായിട്ടുള്ള മരുന്നിന്റെ പേര് അറിയിക്കണം. ഡ്രഗ് അലർജിയുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായും ചെയ്യേണ്ടത് അലർജിക്ക് കാരണമെന്ന് സംശയിക്കുന്ന മരുന്ന് നിർത്തുക എന്നതാണ്. പിന്നീട് വൈദ്യസഹായം തേടുക. ഡ്രഗ് അലർജിയുടെ അപകട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏതു വ്യക്തിക്കും ഏതൊരു മരുന്നിനും അലർജി ഉണ്ടാകാം. എങ്കിലും ചില ഘടകങ്ങൾ അതിനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണത്തിനോടോ മറ്റു സാധനങ്ങളോടോ അലർജി ഉണ്ടാവുക, മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള വ്യക്തി, കുടുംബാംഗങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ജനിതക ഘടകങ്ങൾ എന്നത് കാരണമാകാം. ഒരു മരുന്ന് കൂടുതൽ നാൾ ഉപയോഗിക്കാനിടയാവുക, അത് കൂടിയ ഡോസിലോ പല തവണകളായോ, ചില അണുബാധ ഉള്ളപ്പോൾ സാധാരണയായി മരുന്ന് അലർജി കൂടുതലുള്ളതായി കാണുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. ഡ്രഗ് അലർജിയുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അലർജി ഉണ്ടായിട്ടുള്ള മരുന്ന് പിന്നീട് ഉപയോഗിക്കാൻ ഇടവരരുത്. അതിനാൽ ചികിത്സിക്കുന്ന ഡോക്ടറോട് അലർജി ഉണ്ടാക്കിയ മരുന്നിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുക.
1: മരുന്നുകളോടുള്ള അലർജി ഡോക്ടർ ആരതി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ.

0: ത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: സർക്കാർ ചർച്ച കണ്ണേക്കോ തയ്യാറേ ആപ് ആയിയേ കബ് ചർച്ച കണ്ണിയേ കിത്തി ദേർ ചർച്ച കണ്ണിയേ സർക്കാർ ചർച്ചക്കോ തയ്യാറേ ആപ് ആയിയേ ചർച്ച കണ്ണേക്കോ ഏസേ ഗലേരി മേ ബേഠ കർ ചർച്ച നീ ഹോഗി ചർച്ച ഹോഗി ആപ് അപ്നി സീറ്റ് പേ ബേഠേ കിത്തി ദേർ കണ്ണി കിസ് നിയം കേ തഹത് കരിയേ ആപ് ബേഠിയേ സർക്കാരിനെ കാ കി ഖുലെ മൻസേ കാ ഹം ചർച്ചക്കോ തയ്യാറേ ഓർ സബ്കാ മത് ആ ഗയാ ഹൈ.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയുടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
3: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി, സമയം 1:00. ഒരു വട്ടം കൂടി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടിയിലേക്ക് സ്വാഗതം. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി ആരംഭിക്കാം. ചിത്രം തുടർക്കഥ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു വട്ടം കൂടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിത്ര പാടിയ ഒരു ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ചിത്രം വെങ്കലം.

ഇനി കേൾക്കാം എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എസ് ജാനകിയും സംഘവും പാടിയ ഗാനം. ചിത്രം ജോണി വാക്കർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

അക്കിളിമുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമൊത്തുകണത്തൊരു പച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് പല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തിന് കിട തീവ്രത്തെ ക്കിടി നാട്ടിലെ മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട്.

കളികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി പുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത്.

പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഐ എസ് കൊണ്ടൂർ, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ.

ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, സംഗീതം ജോൺസൺ.

ഒരു വട്ടം കൂടിയിൽ ഇനി നിഖിൽ പാടിയ ഒരു ഗാനം, ചിത്രം രാവണപ്രഭു, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു വട്ടം കൂടി പൂർണ്ണമാകുകയാണ്. ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഒരു വട്ടം കൂടി വീണ്ടും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം.

0: 6 hours today, while Umargam in Valsad received nearly 10 inches during the same period. Considering the rising water levels and flood-like conditions, Valsad District Administration has ordered all factories and industrial units to remain closed today. Relief and rescue operations are progressing on a mission mode with NDRF teams actively evacuating stranded citizens. Chief Minister Bhupendra Patel is closely monitoring the situation from the State Emergency Operations Center in Gandhinagar. Aparna Khund, Akashwani News, Ahmedabad.
1: Meanwhile, incessant rain continues to wreak havoc in Assam, with 10 more flood-related deaths reported yesterday, taking the toll to 41. Over 6 lakh people have been affected across the state in 40 revenue circles. Relief and rescue operations are continuing in the affected districts as several rivers continue to flow above the danger level. The Intermeteorological Department has issued a red colour warning for very heavy to extremely heavy rainfall over parts of Gujarat and Madhya Maharashtra for today. East Rajasthan, Madhya Pradesh, Konkan, Goa, Manipur, Mizoram, Tripura and Nagaland may experience heavy to very heavy rainfall for the day. The Weather Agency has forecast heavy rainfall over northeast Gangetic, West Bengal, Bihar and Jharkhand till Sunday. The 23rd Commonwealth Games will begin in Glasgow, Scotland this evening. Teams from 74 nations will participate in the 10-day event. Olympic medalists Neeraj Chopra, Mirabai Chanu and Lovlina Borgohain are set to represent India at the Games. It will feature just 10 sports, 9 fewer than at Birmingham in 2022, with competitions spread across 4 venues with an 8-mile corridor. Athletics, swimming, 3x3 basketball, track cycling, weightlifting, bowls, artistic gymnastics, netball, boxing and judo make up the schedule for the game. The Indian contingent comprises 125 members, including para-athletics. And now before we end the bulletin, the headlines once again. Centre to set up fast-track courts to ensure swift and stringent punishment for persons involved in paper leaks. Prime Minister Narendra Modi assures that protecting students' future remains government's top priority. Government ready to discuss any issue, including NEET, in Parliament, says Parliamentary Affairs Minister Kiran Rijiju. India calls for zero tolerance against terrorism at ASEAN ministerial meeting in Manila. India rejects Pakistan's remarks on the Indus Waters Treaty at UNSC. Says treaty to stay in abeyance until cross-border terror ends. And Glasgow Commonwealth Games set to begin this evening. 125 Indian athletes to participate. And with that, we end the midday news.
2: Akashavani. മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ ലൈസ അഗസ്റ്റിൻ രഘു ചന്ദ്രിക എ ജെ സലീം ജയദേവ് കോട്ടയം അനീഷ് നായർ സംവിധാനം റൂബി ബാബു
3: പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്
4: അതിലേക്കാണ് വരുന്നത് മേഘ അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര് മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്
3: കൊലപാതകമോ ദൈവമേ ആരാ കൊല്ലപ്പെട്ടത്
5: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ
3: ചിത്രയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ
4: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും ഇപ്പോഴല്ല പിന്നീടൊരവസരത്തിൽ
6: ഗോവിന്ദേട്ടാ ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്
4: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ
6: ഓ പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്

0: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
1: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്.
2: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
3: ആത്മഹത്യ എന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയും എല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞു ജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്?
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിന്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചത് പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തുകൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവന്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷേ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിന്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവന്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ല. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേരുപോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിംഗോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതെ ചിദംബരം, ഇല്ലീഗലാണത്. വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
0: പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയും ഒക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയ ഡേവിഡിന്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ? ഞാനിത് എവിടെയാ?
0: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ

0: ഡേവിഡ്, അതിപ്പോ ഓടിക്കാത്തത്?
1: ബൈക്കോ? ബൈക്ക് പോയി. ഇപ്പൊ ബൈക്കൊന്നുമില്ല.
0: അയ്യോ, എന്തു പറ്റിയതാ?
1: ആക്സിഡന്റ് ആയില്ലേ?
0: ആക്സിഡന്റോ? എപ്പോ? എവിടെ വെച്ച്?
1: അത് വളരെ മുമ്പാ. ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു. ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
0: എന്തിനാ പോലീസ് വരുന്നത്?
1: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
0: ആണോ? എന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലേ?
1: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
0: എന്നിട്ട്
1: പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിലെ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
0: ഓഹോ, എന്നിട്ട്?
1: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
0: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
1: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
0: എന്നിട്ട് എന്ത് ചെയ്തു?
1: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വെച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
0: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രീ മെട്രിക് സ്കോളർഷിപ്പിനായി എങ്ങനെ അപേക്ഷിക്കണം? ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വേണം ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ. രജിസ്ട്രേഷന് ശേഷം അപേക്ഷ സ്റ്റേറ്റ് പോർട്ടൽ വഴി പൂരിപ്പിച്ച് സമർപ്പിക്കണം. കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിച്ച് സ്കോളർഷിപ്പിന് അർഹരാകുക.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരം. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തു നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ദ്വീപവിശേഷം. 5:30 കൽപ്പിനി ദ്വീപിൽ നിന്നും കൊച്ചു കൂട്ടുകാരൻ മുഹമ്മദ് സക്വാൻ പങ്കെടുക്കുന്ന ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആര്യ എന്ന ചിത്രത്തിനു വേണ്ടി ശിവാനി ആലപിച്ച ഗാനം. ഗാനരചന രാജീവ് ആലുങ്കൽ. സംഗീതം നൽകിയിരിക്കുന്നത് ദേവിശ്രീ പ്രസാദ്.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ജീൻസ് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ പല്ലവി ആലപിച്ച ഗാനം. ഗാനരചന വൈരമുത്ത്, സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാൻ.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സ്നയും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. അറിയിപ്പ്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറി, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണവും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവു കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോളിറ്ററി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുഷ്ഠിതമായ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റവരവുള്ള സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടിയിൽ കൂടുതൽ വിറ്റവരവുള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്. ലൈസൻസ് രജിസ്ട്രേഷൻ ഫോസ്കോസ് FSSAI.gov.in എന്ന പോർട്ടലിലൂടെയും അടുത്തുള്ള ആശ്രയ സെന്റർ മുഖേനയോ ലഭ്യമാണ്. ആയതിനാൽ ഈ മേഖല

മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും 31 August 2026 മുമ്പായി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ ഫുഡ് ബിസിനസ് സ്ഥാപനങ്ങൾ അവരവരുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി പുതുക്കേണ്ടതും അതോടൊപ്പം ബിസിനസ് പൂർണ്ണമായും നിർത്തിവച്ചവർ ലൈസൻസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഫോസ്കോസ് ഹെൽപ്പ് ഡെസ്ക് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽപ്പ് സർവീസുമായി നേരിട്ടോ അല്ലെങ്കിൽ 800-425-1830 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ദീപവിശേഷങ്ങൾ സമാപിക്കുന്നു.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
2: മുഹമ്മദ് സഖ്വാൻ സി കെ.
1: സഖ്വാൻ ഏത് ദ്വീപിൽ നിന്നാ വരുന്നത്?
2: ഞാൻ കൽപ്പനി ദ്വീപിൽ നിന്നാണ് വരുന്നത്.
1: അപ്പൊ കൽപ്പനി ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ എന്താ ഇവിടെ?
2: ഉപ്പക്കുമ്മക്കും ഇവിടെയാണ് ജോലി.
1: ഉപ്പക്കുമ്മക്ക് ഇവിടെയാണല്ലേ ജോലി?
2: അതെ.
1: ഉമ്മയുടെ പേരെന്താ?
2: സഫറ സി കെ.
1: ഉമ്മക്ക് എന്താ ജോലി?
2: ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യൻ.
1: ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ അല്ലേ?
2: അതെ.
1: അപ്പൊ നിങ്ങളിപ്പോ എത്ര വർഷമായി വന്നിട്ട്? എപ്പോഴാ വന്നത്?
2: ഞങ്ങളിപ്പോ വന്നിട്ട് 8 വർഷമായി.
1: ഇപ്പൊ 8 വർഷമായല്ലേ കവരത്തിയില് വന്നിട്ട്. അപ്പൊ മൂന്ന് ചെറുപ്പത്തിൽ നിന്ന് ഇവിടെയാണോ പഠിച്ചത്, അംഗലവാടിയും നേഴ്സറിയും ഒക്കെ?
2: അതെ.
1: അപ്പൊ ഉപ്പയുടെ പേരെന്താ?
2: ഗാലിബുദ്ദീൻ എം സി.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: പ്രോജക്ട് മാനേജർ.
1: ഏത് ഓഫീസിലാണ്?
2: NIC.
1: പ്രൊജക്ട് മാനേജർ ആണല്ലേ?
2: അതെ.
1: സഖ്വാൻ മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
2: കെബിയസ് ഈസ്റ്റ്.
1: ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 2ാം ക്ലാസ്സിലാ.
1: അപ്പൊ 1ാം ക്ലാസ്സും അവിടെ തന്നെയാണോ പഠിച്ചത്?
2: അതെ.
1: അപ്പൊ നാട്ടിലെപ്പോഴാ പോകാറ് നിങ്ങള്?
2: വെക്കേഷൻ സമയത്തിലാണ് നാട്ടിലോട്ട് പോകുന്നേ.
1: ആ മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
2: ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്, ചോപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, കുഞ്ഞമ്മ ഉണ്ട്.
1: ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലേ വീട്ടില്?
2: അതെ.
1: സഖ്വാൻ മോൻ ഇന്ന് എന്ത് പരിപാടിയായിട്ടാണ് ഇമ്മിണി ബെല്ല ലോകത്തിൽ വന്നത്?
2: പാട്ടും കഥയും.
1: അപ്പൊ നമുക്ക് മോന്റെ ഒരു പാട്ട് കേട്ടാലോ? കൂട്ടുകാരെ, സഖ്വാൻ മോന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
1: താങ്ക് യു.
0: പിന്നെ മോനെ കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ സ്കൂളില്? ആ, കൂട്ടുകാരുടെ പേരെന്താ?
1: അനാമ.
0: ആ പിന്നെ
1: അശ്വാക്ക്, രാജ.
0: അപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലോ.
1: അതെ.
0: നിങ്ങളിപ്പ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ?
1: അതെ.
0: മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
1: മാത്സ്.
0: മാത്സ് ആരാ എടുക്കുന്നത്?
1: റാഫി സാർ.
0: റാഫി സാറിനെ ഇഷ്ടാണോ?
1: അതെ.
0: മാത്സ് പഠിക്കാനൊക്കെ ഇഷ്ടാണോ?
1: അതെ.
0: മാത്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടായിരിക്കും അല്ലേ?
1: അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം മാത്സ് ആണ്.
0: പിന്നെ ഏതാ സബ്ജക്ട് ഇഷ്ടം?
1: മലയാളം.
0: മലയാളം ആരാ എടുക്കുന്നത്?
1: സൈനാവ ടീച്ചർ.
0: പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ?
1: അതെ, തുടങ്ങിയിട്ടുണ്ട്.
0: ഇപ്പൊ സ്കൂളില് ബാലസമാജം ഒക്കെ കഴിഞ്ഞില്ലേ?
1: അതെ, കഴിഞ്ഞു.
0: എന്തെങ്കിലും പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നോ മോൻ?
1: ഇല്ല.
0: അതെന്താ കൂടാതെ? പാട്ടിനൊന്നും കൂടിയിട്ടില്ല?
1: ഇല്ല.
0: മിടുക്കനാവണ്ടേ സ്റ്റേജിലൊക്കെ പോയി പാടിയിട്ട്? ഇനി കൂടോ? ഇനി എന്തെങ്കിലും പരിപാടി വന്നാ പാടാനൊക്കെ കൂടോ?
1: അതെ.
0: പിന്നെ സക്വാമോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
1: ചങ്ങത്തമാരെ കളിപ്പാലം പോകും.
0: വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്?
1: കൂട്ടുകാരോടൊപ്പം സൈക്കിളോടും ഊഞ്ഞാലാടും.
0: അടുത്താണോ കൂട്ടുകാരുടെ ഒക്കെ വീട്?
1: അതെ.
0: അപ്പൊ നിങ്ങള് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ പോവല്ലേ?
1: അതെ.
0: പിന്നെ എന്താ ചെയ്യാറ്?
1: കാർട്ടൂൺ ഒക്കെ കാണും.
0: കാർട്ടൂൺ? ഏത് കാർട്ടൂണാ കൂടുതൽ ഇഷ്ടം?
1: ടോം ആൻഡ് ജെറി.
0: ടോം ആൻഡ് ജെറി ആണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: അടുത്തതായി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥ.
0: അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറഞ്ഞാലോ?
1: അതെ. ഒരു ദിവസം ഒരു കാക്ക പറന്ന് പറന്ന് പോകുകയായിരുന്നു. ആ കാക്കയ്ക്ക് വിശന്നിട്ട് വഴിയായിരുന്നു. വഴിയുണ്ട് വച്ച് ഒരു കുടം കണ്ടു. കുടത്തിന്റെ അടുത്തേക്ക് പോയി ആ കാക്ക കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. പിന്നെയും കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. ധൈര്യശാലയായ കാക്ക അടുത്തുള്ള ചെറുത് ചെറുത് കല്ല് എടുത്ത് കുടത്തിലേക്ക് ഇട്ടു. ഇട്ടിട്ട് വെള്ളം പൊങ്ങി വന്നു. അപ്പോ ആ കാക്ക കൊക്കിട്ട് കുടിച്ചു. അങ്ങനെ കാക്കയുടെ ദാഹം തീർന്നു. എന്നിട്ട് കാക്ക പറന്ന് പറന്ന് പോയി.
0: നല്ല കഥയാണ്. കഥ ആരാ പഠിപ്പിച്ച മോന്?
1: ഉമ്മ.
0: ഉമ്മയാണോ കഥ പഠിപ്പിച്ചു തന്നത്?
1: അതെ.
0: ഇപ്പൊ കവരത്തിയുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ മൂന്ന് പേരാണോ ഉള്ളത്? ബാപ്പയും ഉമ്മയും സഖുവാനും മാത്രമാണോ ഉള്ളത്?
1: അതെ.
0: കൽപ്പീനിയിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മമ്മ, ബാപ്പ, കുഞ്ഞമ്മ.
0: ഉമ്മമ്മയുടെ പേരെന്താ?
1: സുബേദ സി കെ.
0: വലിയപ്പയുടെ പേരെന്താ?
1: സേതുമമ്മദ കോയ.
0: പിന്നെ കുഞ്ഞമ്മ ഒക്കെയുണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞമ്മയുടെ പേരെന്താ?
1: സഹല സി കെ.
0: കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ആരാ, ഉമ്മയുടെ അനിയത്തിയാണോ?
1: അതെ.
0: പിന്നെ ഇവര് മാത്രാണോ ഉള്ളത് കൽപ്പീനിയില്?
1: ബാപ്പാപ്പാപ്പാമാലുണ്ട്.
0: അത് സക്കുവാന്റെ ഉപ്പയുടെ വീട്ടുകാരാണോ?
1: അതെ.
0: അവരുടെ പേരെന്താ?
1: പാപ്പാപ്പയുടെ പേര് ബി എം സി, ബാപ്പാപ്പയുടെ പേര് നസീർ ഹുസൈൻ.
0: ഇവര് മാത്രാണോ ഉള്ളത്?
1: അതെ.
0: വീട്ടിൽ ആരാ കൂടുതൽ ഇഷ്ടം?
1: ഉമ്മമ്മ.
0: ഉമ്മമ്മയാണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: ഉമ്മമ്മ കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
1: അതെ.
0: എന്ത് കഥയാ പറഞ്ഞു തരാറ് കൂടുതലും?
1: പഴയ കഥ ഒക്കെ പറഞ്ഞു തരും.
0: പഴയ കഥ ഒക്കെ പറഞ്ഞു തരും അല്ലേ?
1: അതെ.
0: ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ കഥ ഒക്കെ പറഞ്ഞു തരാറ്?
1: അതെ.
0: അപ്പോ ഉമ്മമ്മയൊക്കെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ?
1: അതെ.
0: കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ?
1: പോയിട്ടുണ്ടായിരുന്നു.
0: വെക്കേഷൻ എന്താ ചെയ്തത് അപ്പോൾ?
1: കൊച്ചിയില് പോയി, ലുലുമാളൊക്കെ പോയി.
0: കൽപ്പീനിയിലൊക്കെ പോയില്ലേ അപ്പോള്?
1: ആ പോയി.
0: അപ്പൊ അവിടെ എന്താ ചെയ്തത്?
1: ഇങ്ങനെ പോയി, കടൽ കുളിച്ച്. കൊച്ചപ്പാന്റെ കല്യാണം ഉണ്ടായിരുന്നു.
0: കൊച്ചപ്പാന്റെ കല്യാണൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അടിച്ചു പൊളിച്ചല്ലേ വെക്കേഷൻ സമയത്ത്?
1: അതെ.
0: നിങ്ങള് വീട്ടിൽ നിന്ന് കറങ്ങാനൊക്കെ പോവാറുണ്ടോ ഇവിടെ കവരത്തിയിൽ നിന്ന്?
1: അതെ.
0: എങ്ങോട്ടാ പോകാറ്?
1: തെക്കേലും പോകാറുണ്ട്.
0: തെക്കിന്തേലൊക്കെ പോകാറുണ്ട് അല്ലേ. പാർക്കിലൊന്നും പോകാറില്ലേ അപ്പോൾ?
1: പോകാറുണ്ട്, പാർക്കിലൊക്കെ പോകാറുണ്ട്.
0: കവരത്തിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
1: ചിൽഡ്രൻസ് പാർക്ക്.
0: ചിൽഡ്രൻസ് പാർക്കാണോ? അവിടെ പോയാ കളിക്കോ?
1: അതെ.
0: എന്ത് കളിയാ അവിടെ പോയാ കളിക്കാറ്?
1: സീസോ, സ്ലൈഡിംഗ്, ഊഞ്ഞാലൊക്കെ ആടും.
0: ഊഞ്ഞാലൊക്കെ ആടല്ലേ. സക്മാനെ കൂടുതലും ആരാ സഹായിക്കുന്ന പഠിക്കാനൊക്കെ?
1: ഉമ്മച്ചി.
0: ഉമ്മച്ചിയാണോ കൂടുതലും പഠിക്കാനും കഥയൊക്കെ പറയാനും ഒക്കെ സഹായിക്കുന്നത്?
1: അതെ, എനിക്കുണ്ടല്ലോ മദ്രസയിലൊക്കെ പാട്ട് പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: മാഷാല്ലാ, അപ്പൊ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ.
1: അതെ.
0: ഏത് പാട്ടായിരുന്നു പാടിയതപ്പോൾ?
1: ഉപ്പ അമ്മ.
0: ഈ പാട്ട് തന്നെയായിരുന്നു?
1: അതെ.
0: ഇത് മദ്രസയിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടായിരുന്നു?
1: അതെ.
0: നമുക്ക് നീ ചക്കവാന്റെ ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: ദാവ്.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: സക്വാൻ ഇവിടെ സ്കൂളിൽ പഠിക്കും മുമ്പ് എവിടെയായിരുന്നു പഠിച്ചിരുന്നത്?
0: മാർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ.
1: മാർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലാണല്ലേ?
0: അതെ.
1: പിന്നെ ഇവിടെ ആരാ പറഞ്ഞെന്ന് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്, ഇമ്മണി വലിയ ലോകത്തില് പങ്കെടുക്കണമെന്ന്?
0: മുർഷിദ ടീച്ചർ.
1: മുർഷിദ ടീച്ചറാണോ?
0: അതെ. വെക്കേഷൻ സമയത്ത് ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ മുർഷിദ ടീച്ചറാണ് ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്.
1: ഇപ്പൊ സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മണി വലിയ ലോകത്തിൽ പങ്കെടുത്തതെന്ന്?
0: ആ, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും.
1: ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇമ്മണി വലിയ ലോകത്തിൽ പങ്കെടുത്തത്.
0: അതെ.
1: സക്വാ മോന്റെ പാട്ടും കഥയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഒരു നാടൻ പാട്ട് കേൾക്കാം.

0: ഫാട്ടുപെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് ഞാനുള്ളത് കവരത്തിയിലുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ്. ഫാട്ടുപെട്ടി എന്ന പരിപാടി പങ്കെടുക്കാനായിട്ട് ഒരു കൂട്ടുകാരിയുണ്ട്. നമുക്ക് ആ കൂട്ടുകാരിയെ പരിചയപ്പെടാം. എന്താ മോളുടെ പേര്?
1: ഫാത്തിമ മീന.
0: ഫാത്തിമ മീന. ഫാത്തിമ മീന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്?
1: മൂന്നാം ക്ലാസ്സില്.
0: മൂന്നാം ക്ലാസ്സിലാണല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: കെവി
0: കേന്ദ്ര വിദ്യാലയത്തിലല്ലേ. ഓക്കെ, മോള് കവരത്തിക്കാരിയാണോ?
1: അതെ.
0: ഓക്കെ, കെ വിയിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു?
1: ഒന്നും പ്രശ്നമില്ല, സൂപ്പർ. നല്ല രീതി
0: നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ. ഓക്കെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് അവിടെ?
1: തസ്ഫിയ മാം.
0: തസ്ഫിയ മാം. തസ്ഫിയ മാം ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
1: ഹിന്ദി.
0: ഹിന്ദി അറിയോ മോൾക്ക്? സംസാരിക്കാൻ അറിയോ ഹിന്ദി?
1: ഹിന്ദി അറിയില്ല.
0: ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷ് അറിയോ?
1: ഇംഗ്ലീഷ് അറിയാം.
0: കുറച്ച് കുറച്ചൊക്കെ അറിയാം അല്ലേ.
1: അതെ.
0: മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എൻ്റെ ഉമ്മ ഉണ്ട്, എളിയോനുണ്ട്, ഉമ്മമ്മ ഉണ്ട്.
0: ഓക്കെ. ആ ഫാത്തിമക്കുട്ടി, അപ്പൊ പാട്ടൊക്കെ പാടുന്ന ആളാണോ ഫാത്തിമക്കുട്ടി?
1: അതെ.
0: സ്കൂളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ?
1: ആ പാടാറുണ്ട്.
0: പാടാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഫാട്ടുവെട്ടിലൂടെ ഒരു പാട്ട് പാടിയാലോ?
1: ഓക്കെ. മുഷിരിക്കത്തുരത്തിയവര് മണിമക്കത്തണിഞ്ഞടി നൂറുള്ള പെരിയോണ്ട ഹബീബുള്ള. അത്രയാണ് അറിയുള്ളൂ.
0: അത്രേ അറിയോ അല്ലേ. നന്നായിട്ട് പാടി. പിന്നെ ഉമ്മാന്റെ പേരെന്താ?
1: ജമീല.
0: ഉമ്മാന്റെ പേര് ജമീല. അനിയന്റെ പേരെന്താ?
1: മുഹമ്മദ് നൊയിം.
0: മുഹമ്മദ് നൊയിം. അനിയൻ എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ?
1: ആ പഠിക്കുന്നു.
0: എത്രാം ക്ലാസ്സിലാ?
1: യുജിക്യുലാണല്ലേ.
0: ഓക്കെ, അപ്പൊ മോൾക്ക് ഫാട്ടുവെട്ടിലൂടെ ഏത് പാട്ടാണ് വേണ്ടത്? സിനിമ കാണാറുണ്ടോ മോള്? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഇപ്പൊ പാടിയ പാട്ടാണല്ലേ. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണെന്ന് പറയോ?
1: എന്റെ വീട്ടുകാർക്കും സ്കൂളിലെ എല്ലാവർക്കും ടീച്ചേഴ്സും.
0: വീട്ടിലുള്ള എല്ലാവർക്കും, പിന്നെ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക് യു.

0: അവതരണം സബീനാബി കേള സറാമ്പി.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
0: ഇപ്പോൾ ഒരു ആൽബം ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക്, ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSMന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്ടുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSMന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSMന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
0: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
2: This is Akashvani, the news read by Abhishek Mukhopadhyay. Union Minister Dr. Jitendra Singh has appealed to the protesting students of the NEET paper leak issue to come for talks, saying government is ready for discussions on all issues. Talking to media, the minister said that in the last 24 hours, as many as 4 offers were made to the student representatives of the ongoing protest for a dialogue. He gave a standing invitation for discussions to the protesting youth, adding that Union Minister J.P. Nadda and he will be present to the dialogue. He also informed that the talks can be held with an open mind at the residence of Union Minister J.P. Nadda or at his office. He added that without a dialogue, a solution will not be found. Prime Minister Narendra Modi announced that the centre will set up fast-track courts to ensure swift and stringent punishment for those involved in paper leaks and asserted that protecting students' future remains the government's top priority. In a social media post, the Prime Minister said that nothing is more important than the welfare and future of the youth of the country. His statement comes amid ongoing student protests at Delhi's Jantar Mantar over the NEET paper leak case. The Prime Minister said he has directed the concerned authorities and officials to take all necessary steps in this regard. Both the Houses of Parliament have been adjourned for the day following the opposition protest over various issues, including the NEET paper leak case and student protests. Meanwhile, Parliamentary Affairs Minister Kiran Rijiju appealed to the opposition parties, particularly the Congress, to cooperate in holding a discussion on the NEET paper leak issue. He added that the government has already conveyed its willingness to hold a discussion on the issue in both houses as per the date and duration desired by the opposition. Mr. Rijiju appealed to the Congress party not to impose conditions, stating that such conditions may be seen as an attempt to avoid discussion. Union Minister and Leader of the House, Jagat Prakash Nadda, criticized the opposition, terming its conduct as highly irresponsible. He alleged that the opposition neither wants a discussion nor is willing to allow the House to function. Leader of the opposition, Mallikarjun Kharge, demanded the resignation of the Union Education Minister, saying that without his resignation, the discussion will not happen. He said that Congress is not shying away from discussion. Delhi police has clarified that the powers of detention granted under the National Security Act, NSA, to the Delhi Police Commissioner is not new, as it is a routine extension or a renewal of powers. In a statement, the Delhi police said this order is issued every 3 months and the present renewal was issued on 7th of July for the period 19 July to 18th October this year. He said the renewal was issued well before the commencement of the students' protests. President Draupadi Murmu has arrived in Bucharest, Romania today on the final leg of a three-nation visit. After arrival at the Cotroceni Palace, President Murmu accorded a guard of honour. During her visit, she will hold delegation-level talks with her Romanian counterpart, Nico Șordan. Several MOUs will be signed after the talks. The President of Romania and the First Lady will host a state dinner in honour of President Murmu tonight. India Today stressed that international waterways must remain safe and unblocked and call for dialogue and diplomacy to end the West Asia conflict. Addressing the 21st East Asia Summit, EAS, in Manila, External Affairs Minister Dr. S. Jaishankar said that attacks on seafarers, civilian shipping infrastructure cannot be condoned under any circumstance. The minister said that the global order is uncertain and volatile, where interdependence and common interest coexist with competitiveness and rivalries. He also highlighted that the world economy is reeling under the impact of multiple conflicts. Dr. Jaishankar underlined India's commitment to ASEAN centrality, regional stability, and the realization of a free, open, and prosperous Indo-Pacific. In badminton, Indian shuttler PV Sindhu's campaign at the China Open Super 1000 came to an end after she suffered a defeat against China's Chen Yufei in the women's singles round of 16. In men's cricket, Zimbabwe were 108 for 5 in 17 overs against India in the first T20 international of the three-match series in Harare when reports last came in. Earlier, India won the toss and elected to field. And that is the end of this news bulletin.
3: ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 40 താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദ PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്കും പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാനാധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബിപ്പാളിൽ പൊന്നാമ്പളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M. മഹേഷ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം MLA മന്ത്രി M. ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പളം എന്നീ പഞ്ചായത്തുകളിൽ 2 കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ

0: ഇല്ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഇലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മൻ കി ബാത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

വിവരാറിയിപ്പ്. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡലുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharati.gov.in/NIPP, ആകാശവാണി.gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉദയാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുള്ളക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മക്കൾക്കും വേണ്ടിയുള്ള സുപ്രധാന പദ്ധതിയാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സഹായം ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടുക, വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുന്നോട്ടു പോകുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സ്കോളർഷിപ്പ് അപേക്ഷകൾ എല്ലാ വർഷവും ഏപ്രിൽ മാസം മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ലഭ്യമാകും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: एतत् सर्वथा शोचनीयमस्ति। संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जाल पटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। फिलीपींस देशस्य राजधान्यां मनीलायां आयोजिते त्रयस्त्रिंशत्तमे आसियान क्षेत्रीय मंचस्य मंत्रिस्तरीय सम्मेलने भारतेन आतंकवादं प्रति असहिष्णुतायाः नीतिः पुनः प्रतिपादिता। एतदतिरिच्य भारतेन कस्यचन स्वतन्त्रस्य उन्मुक्तस्य समावेशिनः नियमाधारितस्य च हिन्द प्रशान्त क्षेत्रस्य रक्षणाय स्वस्य प्रतिबद्धता पुनरुदीरिता। सम्मेलनं सम्बोधयन् विदेशमन्त्री डॉ एस जयशंकरः प्रावोचत् यत् प्रवर्धमानानां वैश्विक समस्यानां मध्ये हिन्द प्रशान्त क्षेत्रे राजनैतिक सुरक्षा विषयेष् चर्चायै एषः मञ्चः अति महत्वपूर्णः वर्तते। अत्रावसरे डॉ एस जयशंकरः ब्रुनेई देशस्य विदेशमन्त्रिणा राजकुमार अब्दुल मतीन इत्यमुना साकमपि द्विपक्षीय सहयोगस्य प्रवर्धनाय विशेषतः कृत्रिम बुद्धिमत्तायाः ड्रोन प्रौद्योगिक्याः डिजिटल नवप्रवर्तनस्य दृढीकरणाय वार्ताम् अकरोत्। सामाजिक संजालीय तन्त्रांशे असौ प्राकाशयत् यत् भारत ब्रुनेई देशौ भारतस्य एक्ट ईस्ट नीतेः अनुरूपं द्विपक्षीय कार्यसूचीम् अग्रे नेतुम् आसियान आधारान्तर्गतं बहुपक्षीय सहभागितां च सुदृढीकर्तुं सम्मतिं प्रकटितवन्तौ। अपरतः डॉ एस जयशंकरः पापुआ न्यू गिनी देशस्य विदेशमन्त्रिणा जस्टिन डब्ल्यू इत्यमुना साकमपि भारत प्रशान्त द्वीप सहयोग मञ्चस्य माध्यमेन द्विपक्षीय सहयोगस्य दृढीकरणाय उपवेशनम् अकरोत्। संयुक्तराष्ट्रसंघे सिन्धु जलसन्धिमधिकृत्य पाकिस्तानस्य मृषापवादाः किं वा निराधाराक्षेपाः भारतेन पूर्णतया प्रत्याख्याताः। भारतेन समुदीरितं यत् यावत् इस्लामाबाद आतंकवादः राजनीतेः साधनत्वेन प्रयुज्यते तावदस्य सन्धेः स्वाभाविक कार्यान्वयनस्य अपेक्षा नैव कर्तुं शक्यते। संयुक्तराष्ट्रसंघे भारतस्य स्थायी प्रतिनिधिना राजदूत पर्वतनेनी हरीशेण सुरक्षा परिषदि एतत् प्रत्युत्तरं दत्तम्। अद्य राष्ट्रिय प्रसारण दिवसो वर्तते। सप्तविंशत्युत्तर नवदशतमे वर्षे अस्मिन्नेव दिने इंडियन ब्रॉडकास्टिंग कंपनी इत्यस्याः तत्वावधाने मुंबई केन्द्रात् देशस्य प्रथमं रेडियो प्रसारणं नभसी गुंजितम्। तदनन्तरं 37-19 वर्षस्य जून मासस्य अष्टमे दिनांके इंडियन स्टेट ब्रॉडकास्टिंग सर्विस इति संस्था ऑल इंडिया रेडियो इति नाम्ना परिगणिता। अस्माकं वार्ताहरस्यानुसारं अयम् उत्सवः सूचना प्रदाने शिक्षा प्रसारे मनोरंजन विधाने राष्ट्रस्य एकसूत्रे निबंधने च प्रसारण जगतः प्रायः एकशताब्द्याः अवदानं स्मरति। दिवसोऽयं भारतस्य विकासयात्रायां शैक्षणिक प्रसारे सांस्कृतिक संरक्षणे च प्रसारणस्य मुख्य भूमिकां विशेषतः प्रकाशयति। स्वातन्त्र्य आन्दोलनात् आरभ्य राष्ट्रनिर्माण पर्यन्तं विशेषतः ग्रामीण भारते सूचना प्रसारणे साक्षरता संवर्धने स्वास्थ्य जागरूकतायां कृषिज्ञानस्य विचारे च आकाशवाण्याः अभूतपूर्वा भूमिका आसीत्। 57-19 वर्षे राष्ट्रिय प्रसाराय आकाशवाणी इति दिव्यं नाम स्वीकृतम्। ततः लोकप्रिय चलच्चित्र संगीत प्रधानयुक्ता विविध भारती सेवा प्रारब्धा। युगात् युगं यावत् जनसामान्यस्य सेवां कुर्वती आकाशवाणी बहुजनहिताय बहुजनसुखाय इति स्वकीयस्य ध्येयवाक्यस्य यथार्थं पालनं करोति। राष्ट्रिय प्रसारण दिवसः केवलं तांत्रिक प्रगतेः न अपितु विविधतापूर्णस्य राष्ट्रस्य एकीकरणस्य सूचना शिक्षा मनोरंजनानां च तस्याः शाश्वतशक्तेः उत्सवः वर्तते। अद्य सायं स्कॉटलैंड देशस्य ग्लासगो नगरे त्रयोविंशतितमः राष्ट्रमंडल क्रीडा महोत्सवः समारप्स्यते। दश दिनात्मक दीर्घ्यस्मिन् महास्पर्धा आयोजने चतुस्सप्ततिः राष्ट्राणां क्रीडादलानि भागं ग्रहीष्यन्ति। ओलंपिक पदक विजेतारौ नीरज चोपड़ा, मीराबाई चानू, लोवलीना, बोरगोहिन चस्मिन् महाकुंभे भारतस्य प्रतिनिधित्वं विधास्यन्ति। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടുപട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടുപട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടുപട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
5: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
7: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
5: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ട് പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം V ദക്ഷിണാമൂർത്തി.

സന്ധ്യാഗീതത്തിൽ ഇനി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് രഘുകുമാർ.

ആയിരം കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സന്ധ്യാഗീതം സമാപിച്ചു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലമ്പീഠം ശ്രോതാക്കളെ, വായന അറിവിന്റെ അളവുകോലല്ല. വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ അറിവുള്ളവനാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ടാകാം ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. കൃഷി നമ്മുടെ ജീവവായുവാണ്. മലയാളികൾ കൃഷിയിൽ നിന്നും അകന്നു പോയെങ്കിലും നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും പുതുതലമുറയിൽപ്പെട്ട യുവതി യുവാക്കളിൽ പലരും കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക കൃഷി രീതികളും വിപണിയിലെ ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി നാം കൃഷി ചെയ്താൽ അതിലൂടെ മികച്ച വരുമാനം നേടാമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ജൈവ പച്ചക്കറികൾ, വിദേശ ഫലവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഓർക്കിഡുകൾ എന്നിവയുടെയൊക്കെ കൃഷി ഉയർന്ന ലാഭം തരുന്നവയാണ്. അതിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യാം. ഇന്നത്തെ വയലുംവീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനവും അതിലൂടെ ജീവിത വിജയവും കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു തെങ്ങിൻ്റെ നട്ടതിനു ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നാടുവിടുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ ചിങ്കൽത്തടം സ്വദേശി ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ. മണ്ണാറക്കുളഞ്ഞി കോട്ടമലയിൽ ഗാർഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഹൈബ്രിഡ് കൃഷിത്തോട്ടത്തിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലൂടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മികച്ച വരുമാനം നേടി ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ബെന്നിയുടെ കാർഷികാനുഭവങ്ങൾ മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്.
1: ബെന്നി സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: താങ്കൾ ഒരു പ്രവാസിയായിരുന്നു, ഇപ്പം വന്നിട്ട് കൃഷിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കള് നല്ല സിസ്റ്റമാറ്റിക്കലി ആണ് കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് വേയിൽ, ഗാർഡൻ രീതിയിൽ. ഒന്ന് പറയാവോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് 2021. അപ്പം എന്റെ ഒരു കസിനാണ് ജോസ് തോമസ്, പുള്ളി പ്രവാസിയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ വസ്തു വാങ്ങിച്ചു. അപ്പം തന്നെ ഞങ്ങളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുള്ളിക്ക് ഒരു പാഷൻ, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റംബുട്ടാനാണ് പ്ലാൻ ചെയ്ത്. അങ്ങനെ ഹോം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റംബുട്ടാൻ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ലാനും പ്രകാരം നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ലെവലിൽ തന്നെ നമ്മളത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തതാണ് കുരുമുളക്, കമുക്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ ഇത് ധാരാളമുണ്ട്.
1: അപ്പൊ ഇത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്തു, ടോട്ടൽ എവിടെ എന്തുവാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തോ അതോ ക്രമേണ അത് ചെയ്തുകൊണ്ട് പോയോ?
2: ഇല്ല, ഇപ്പൊ ആദ്യമേ തന്നെ അത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇത്ര ഡിസ്റ്റൻസിൽ റംബുട്ടാൻ വെക്കണമെന്നും അതിന് ഇത്ര ഏക്കറിൽ, നമ്മുടെ ഉള്ളത് 8 ഏക്കറാണ്, 8 ഏക്കർ ഇത്ര തൈകൾ വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സർവേറെ കൊണ്ടുവന്നിട്ട് വസ്തുവൊക്കെ നോക്കി അതിന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിന്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ 30 അടി അകലത്തിലാണ് റംബുട്ടാൻ വെച്ചിരിക്കുന്നത്.
1: അപ്പൊ ടോട്ടൽ എത്ര റംബുട്ടാൻ ഉണ്ട്
2: ഇപ്പോൾ നമ്മളിൽ? നിലവിലുള്ളത് ആ പ്ലോട്ടിലുള്ളത് 200.
1: അപ്പൊ റംബുട്ടാനാണ്
2: പ്രധാനമായിട്ടുള്ളത്. റംബുട്ടാനാണ്, ഒപ്പം തന്നെ കുരുമുളകും ഉണ്ട്, കയറി വരുന്നുണ്ട്. കുരുമുളക് PVC പൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ഒരു ഹൈബ്രിഡ് രീതി തന്നെ അത് നമ്മൾ കുമ്പക്കളുടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന വളം പ്രയോഗവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താ പോകുന്നത്.
1: അപ്പൊ ഈ കുരുമുളക് കൃഷി അതിന്റെ നടുക്ക് എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്?
2: ആ, അതന്നെ 4 ഇഞ്ചിന്റെ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: ഈ റംബുട്ടാനൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയോ?
2: റംബുട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചിരുന്നു. ഈ വർഷം നമുക്കൊരു 75% കായ്ച്ചു. ഇപ്രാവശ്യം നമ്മളത് സെയിൽ ചെയ്തു. ഏജൻസികൾ വന്നിട്ട് അത് ഓൾറെഡി സെയിൽ ചെയ്തു കഴിഞ്ഞതാണ്. അവളുടെ പഴുക്കുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പൊ ഇത് റംബുട്ടാനിൽ പ്രത്യേകമായിട്ട് ഈ വവ്വാലിന്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടല്ലോ, അപ്പൊ എല്ലാം നെറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
2: എല്ലാം നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വവ്വാലിന്റെ ശല്യങ്ങളൊന്നുമില്ല.
1: ഇപ്പം സാർ സൂചിപ്പിച്ച മാതിരി ആദ്യം റംബുട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നട്ട്, ഇതിന്റെ ഒരു പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറയാമോ? വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജലസേചനം ഇമ്പോർട്ടന്റ് ആണല്ലോ.
2: ജലസേചനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത് പറഞ്ഞതിന് പ്രകാരം നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് കിട്ടി, തിരുവനന്തപുരത്തുള്ള ഒരു ടീമിനെ തന്നെ കിട്ടി. ലോ ബഡ്ജറ്റിൽ തന്നെ അതിന്റെ ഫിൽട്ടറൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കുഴൽക്കിണർ ഉടനെ ഉള്ളായിരുന്നു. പിന്നീട് നമ്മൾ 4 കുഴൽക്കിണറോട് എക്സ്ട്രാ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. അപ്പം വെള്ളത്തിന്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ. അതുകൂടാതെ നമുക്കൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ അകത്ത് നമുക്കൊരു കുളമുണ്ട്, എന്നും വെള്ളം ഉണ്ടാകുന്ന വെള്ളം. അതിൽ ആ വെള്ളം നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പോരാ. അതിനുവേണ്ടി നമ്മൾ കുഴൽക്കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
1: ഈ കിണറിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഓവർഹെഡ് ടാങ്കിൽ
2: പമ്പ് ചെയ്തിട്ട് നമ്മൾ ടവർ ഉണ്ടാക്കി, ടവറിന്റെ മണ്ടയ്ക്ക് ടാങ്ക് ഉണ്ട്. ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളുടെയും ചവിട്ടി കൊടുക്കുന്നുണ്ട്.
1: ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ മിക്കവാറും കർഷകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പം, ഫിൽട്രേഷനൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇതിന്റെ അകത്ത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ നോസിലൊക്കെ അടയാറുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വല്ല പ്രതിസന്ധി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
2: ഒരു 10% വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതി, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്കത് വലിയ പ്രയാസമായിട്ട് വരുന്നില്ല, നല്ല ഫിൽട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ റംബുട്ടാനുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്.
2: കുരുമുളക് ഒരു 85% നമുക്കിപ്പോ കായ്ക്കുന്നുണ്ട്.
1: എങ്ങനെയാണ് ഇതിനെ കയറ്റുന്നത്?
2: 70% അത് ഒരു അതിന്റെ ആ അട്ടക്കാടി പിടിക്കും. എന്നാലും നമ്മൾ നേരെ മേലോട്ട് പോകുന്നത് കെട്ടിക്കൊടുക്കും. ഒരു 2 കൂടുമ്പോൾ നമ്മൾ ലേബേഴ്സ് പോയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ ഇത് എത്ര ഫീറ്റ് വരെയാണ് ഇത് നമുക്ക് വളരാൻ അനുവദിക്കുന്നത്?
2: 15 പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 2.5 നമ്മൾ ഭൂമിക്കടിയിൽ, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലുണ്ട്. ബാക്കിയുള്ള 12.5 നമുക്ക് മേലോട്ടുണ്ട്. ഈ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ കമ്പി വെക്കും, ക്രോസ് കമ്പി വെച്ചിട്ട് ആ കമ്പിയെ കൊടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങും. നമ്മുടെ ഇപ്പോൾ ഒരു 9-10-11 വരെയൊക്കെ ആയിട്ടുണ്ട്.
1: അപ്പൊ നമ്മൾ ഈ എന്താ പറയുന്നത്, ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത മാതിരി തന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ട് വരും.
2: അത് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ലെവലിൽ വരെ ആവുന്നതേ ഉള്ളൂ നമ്മുടെ. ഇപ്പൊ നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്, ഈ സീസണിലുണ്ട് നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്.
1: അപ്പൊ ഈ കുരുമുളക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, കുരുമുളക് വിളയെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഒരു ഷെയ്ഡ് വേണമെന്നാണല്ലോ പറയുന്നത്, പക്ഷെ ഇത് ഷെയ്ഡുണ്ടോ? ഇത് ഡയറക്റ്റ് സൺലൈറ്റിന്റെ കീഴയല്ലേ ഇത്?
2: ആ ഷെയ്ഡിന്റെ ആവശ്യമില്ല. നമ്മൾ വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ ചൂട് സമയത്ത് മാത്രം.
1: അല്ലെങ്കിൽ അത് അങ്ങനെയാണ്
2: നോർമലായിട്ട് തന്നെ.
1: അപ്പൊ അതിനും നമ്മുടെ ഇറിഗേഷൻ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ എല്ലാത്തിനും ഉണ്ട്.
2: എല്ലാത്തിനും കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടിരുന്നു, അതായത് എല്ലാ ദിവസവും. മറ്റുള്ളതിനൊക്കെ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പോലും കുരുമുളകിന് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു.
1: വേറെ ഏതൊക്കെ ഫലവർഗ വൃക്ഷങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്?
2: നമ്മുടെ കുറ്റിയാടി തെങ്ങുണ്ട്, ഇന്റർമംഗള കമുകുണ്ട്, അത് കൂടുതൽ ഒരുപാടുണ്ട്. പിന്നീടുള്ളത്
1: ഒരുപാടെന്ന് പറഞ്ഞാൽ
2: ഒരു 1000-1200 ഇന്റർമംഗള കമുകുണ്ട്.
1: അതുമല്ല ഈ റംബുട്ടാന്റെ
2: ഇടയ്ക്ക് അടുത്ത ഒരു ലൈനിൽ, ഇത് രണ്ട് കുമ്പ് റംബുട്ടാൻ വരുന്ന ഒരു ലൈനിൽ നമ്മൾ അതേ സെയിം ലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളത് മാവുണ്ട്, പ്ലാവുണ്ട്, വെറൈറ്റി ടൈപ്പ് പ്ലാവുകൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ
1: പ്ലാവെന്ന് പറഞ്ഞ ഇപ്പം
2: അങ്ങനെയുള്ളത് ഇപ്പൊ ഇപ്രാവശ്യം കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ലെമൺ ഉണ്ട്, നാടൻ നാരകമുണ്ട്. പിന്നെ അതുകൂടാതെ സീഡ്ലെസ് ലെമൺ നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പൊ കായുള്ളത് റംബൂട്ടാന്, സീഡ്ലെസ് ലെമന്, കുരുമുളക്, പ്ലാവ്, സപ്പോട്ട, ഇങ്ങനെയുള്ളതെല്ലാം പേര, ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്.
1: പേരയൊക്കെ നമ്മുടെ പുതിയ ഇനങ്ങളാണോ യൂസ് ചെയ്തത്? നമ്മുടെ നാടകിനാണോ അതൊക്കെ?
2: ഇല്ല, പേരയൊക്കെ പുതിയ ഇനം തന്നെ. എല്ലാം 1/2 ഒക്കെ ഉണ്ട്. ഒരു പേരയ്ക്ക പറയുമ്പോൾ 1/2 ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം, പല വെറൈറ്റിയാണ്.
1: ചക്ക അതേമാതിരി തന്നെ
2: വിയറ്റ്നാമേറിലാണ് കൂടുതലുള്ളത്. അപ്പൊ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് ചക്ക വലിയ വലിപ്പമാകുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.
1: മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് താങ്കൾ യൂസ് ചെയ്ത്?
2: മാവ് 19 വെറൈറ്റി ഉണ്ട്. കാട്ടുപാടി 4 അങ്ങനെ, അൽഫോൺസോ മാങ്ക, അങ്ങനെ 19 വെറൈറ്റി മാവ് നമ്മുടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അൽഫോൺസോ ആണ്.
1: പൂക്കാൻ തുടങ്ങിയോ?
2: കഴിഞ്ഞ വർഷം കുറച്ച് ഒരു 6 വെറൈറ്റി പൂത്തിട്ടുണ്ട്.
1: ഈ മാവില് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് പൂക്കാനിച്ചൊരു പ്രശ്നമാണ് നമ്മുടെ ഇവിടെ.
2: നമ്മൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ച ഇപ്രാവശ്യം ഞാൻ സെപ്പറേറ്റ് ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാനായിട്ടുള്ള. അപ്പൊ അത് ചെയ്യണമെന്ന്, ഇപ്രാവശ്യം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.

0: അപ്പം ബിനിസാറെ, താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗാർഡൻ രീതിയിൽ റോ ടു റോ എല്ലാം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കാണാൻ ഒരു ഭംഗി വേണം, അതനുസരിച്ചാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വളപ്രയോഗം, അതായത് കമ്പനി, നമ്മൾ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന അതേ വളപ്രയോഗമാണ് ചെയ്യുന്നത്. കൃഷിഭവനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈലപ്ര കൃഷിഭവൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈലപ്ര എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസും. അവിടെ ഒരു കൃഷി ഓഫീസർ നിമിഷാമാടും ഷെഫീഖ് സാറും ഒക്കെ നമ്മളെ ശരിയായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഇതിനുവേണ്ടി വല്ലതും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് വല്ലതും അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ നമ്മളെ അവര് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലും കോന്നിയിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇനിയിപ്പോൾ ഒരെണ്ണം എറണാകുളത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ അതിനകത്ത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു വർഷം മുന്നേ നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ വലിയൊരു ടീം വന്നിട്ട് നമുക്ക് വലിയ ഡ്രോൺ കൊണ്ടുവന്ന് ഡ്രോൺ ത്രൂ നമുക്ക് മരുന്ന്, അവരുടെ ഈ വിളകൾക്കുള്ള മരുന്ന് അവർ അടിച്ചിരുന്നത് കൃഷിഭവന്റെ ഒരു സപ്പോർട്ടായിരുന്നു. അത്
0: മൈക്രോ ന്യൂട്രിയന്റ് ആണ്.
1: അതെല്ലാം തീർച്ചയായിട്ടും
0: നമ്മുടെ സൂക്ഷ്മമൂലക അത്രയും വലിയൊരു ഏരിയ ആവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും.
1: തീർച്ചയായിട്ടും നല്ല ഹെൽപ്പായിരുന്നു.
0: അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല
1: ഇല്ല ഇല്ല ഇല്ല, പിന്നീട് അവർ വന്നില്ല. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഈ വിളകളൊക്കെ ഇത്രയും കുറച്ച് വലുതായി കഴിയുമ്പം ഇങ്ങനത്തെ സംവിധാനമൊക്കെ സ്വന്തം ചെയ്യാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ?
1: ഒത്തിരി പ്ലാനിംഗ് ഉണ്ട്, റിസോർട്ട് മുന്നോട്ടുള്ള കാര്യങ്ങള്, അതുപോലെ കിട്ടുന്ന ഈ റിംബൂട്ടാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, കൂടുതൽ വിളവ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ ശരിയായ ഒരു പ്ലാനിംഗ് ഉണ്ട്.
0: പച്ചക്കറിയൊക്കെ ഉണ്ടോ?
1: പച്ചക്കറി ഉണ്ട്. പച്ചക്കറി നമ്മുടെ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മത്തന്, വെള്ളരി, പയറ്, ചീര, അങ്ങനെ കുറെ അധികം പച്ചമുളക്, അങ്ങനെ കുറെ അധികം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് പ്ലോട്ടിലാണോ ഇതിന്റെ നടുക്ക്?
1: ഈ ഇപ്പം നമുക്ക് റംബൂട്ടാൻ ഒരു ആവറേജ് ലെവലിലേ ആയിട്ടുള്ളൂ, വെച്ചിട്ട് നമ്മൾ നാലഞ്ച് വർഷമാകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടേ ഇത് ഫുൾ കവറിങ് ആകത്തുള്ളൂ, രണ്ടെണ്ണം ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ആ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്.
0: പച്ചക്കറി മാത്രമുള്ളോ അതോ കിഴങ്ങുവർഗ വിളകൾ?
1: കപ്പ, ചേന, കാച്ചില്, അതുപോലെ തന്നെ ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്.
0: ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനുവേണ്ടി ജോലിക്കാരൊക്കെ വെച്ചിട്ടുണ്ട്?
1: സ്ഥിരം ജോലിക്കാരുണ്ട്. അതുകൂടാതെ നമ്മുടെ മുളവെടിയിൽ അങ്ങനെയുള്ള പണികൾ സമയത്ത് ജോലിക്കാരെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നല്ല വലിയ പണി ജോലിക്കാരെ കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഇത് കാർഷിക മേഖലയിലൊരു തൊഴിൽ നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കും, അതും വലിയൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും ഈ ജോസോസ് എന്ന് പറഞ്ഞ ആള് ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ്. പുള്ളി ഫസ്റ്റേ പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമൊട്ടേ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ദൂരെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ
0: തുടങ്ങി. മിക്കവാറും ആ സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ റബ്ബർ വെക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് ചിന്തിച്ചില്ലല്ലേ?
1: റബ്ബർ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കളഞ്ഞതാ. ഞങ്ങള് കൃഷിയായിരുന്നു പുള്ളിക്ക് ഒരാഗ്രഹം. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നമുക്ക് ഇൻകം ആയി തുടങ്ങി.
0: അപ്പൊ ഈ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് തന്നെ ഓൾറെഡി റംബൂട്ടാനൊക്കെ ബുക്ക് ചെയ്ത് അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ?
1: അതെ, തീർച്ചയായും
0: നമുക്ക് പ്രശ്നമില്ല.
1: ഇല്ല ഇല്ല, അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് പല ആൾ, നമ്മളൊരു കൃഷി വ്യവസായം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നാട്ടിൽ ആൾക്കാർ ചെയ്യും, നമ്മൾ 10,000 രൂപ ചോദിച്ച് അവർ 8 പറഞ്ഞു 5 പറഞ്ഞു ആ ഒരു രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം വെക്കും. ഈ ആ ടൈമിൽ ലാസ്റ്റിൽ ആരാണ് കൂടുതൽ എമൗണ്ട് തരുന്നത് അവർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. അല്ലാതെ ആൾക്കാരോട്
0: നമ്മുടെ ഒരു കോമ്പറ്റീഷൻ
1: നമ്മൾ അങ്ങോട്ട് ചോദിക്കരുത്. ഒരു സാധനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ആരോടും വില ചോദിക്കത്തില്ല. സത്യത്തിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾ പറയും. ഞാനപ്പോഴേ ഡയറിക്ക് അത് എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ തരുന്ന 3 പേരെ വിളിക്കും, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റേറ്റ്, ഇതിന് മേലെ പോയിട്ടുണ്ട്, എമൗണ്ട് പറയത്തില്ല. അപ്പൊ ആ ടൈമിൽ ഉള്ളിൽ ഒരു ലേലം വിളി മാതിരി. അപ്പൊ നമുക്കും പ്രയോജനം, വാങ്ങിക്കുന്നവർക്കും സന്തോഷമായിരിക്കും.
0: പച്ചക്കറിയൊക്കെ പുറത്ത് കൊടുക്കാനുള്ളതുണ്ടോ?
1: ആകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നല്ലതുപോലെ
0: ആദ്യമാണ്, ഫസ്റ്റ് ടൈമാണ്,
1: ഫസ്റ്റ് ടൈമാണ് പച്ചക്കറി, ഫസ്റ്റ് ടൈമാണ്.
0: അപ്പൊ ഇതിലൊക്കെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറുണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലും പച്ചക്കറിക്കൊക്കെ?
1: കുരുമുളകിനും തെങ്ങിനുമാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. തെങ്ങ് നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൊമ്പൻചെല്ലിയാണ് നമ്മുടെ വിദഗ്ധരായ ജോലിക്കാരുണ്ട് നമ്മുടെ, അവരത് എടുത്തോണ്ടിരിക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ നമ്മൾ 4-5 പ്രാവശ്യം ഇതിന് മരുന്ന് ഒഴിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരി തെങ്ങുകൾ, തെങ്ങിൻ തോപ്പ് തന്നെ നമുക്കൊരു 1.5 ഏക്കർ തെങ്ങിൻ തോപ്പ് തന്നെ ഉണ്ട്, വേറെയുണ്ട്. അവിടെയും ഒത്തിരി തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കായ്വായിട്ടുണ്ട്.
0: കൊമ്പൻചെല്ലി ഒരു വലിയ
1: പ്രശ്നം തന്നെ. പണ്ടത്തെ വലിയ തെങ്ങിനൊന്നും അമ്മനെ ബാധിക്കത്തില്ല, ഈ പുതിയ തെങ്ങിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്.
0: കുരുമുളകിൽ എന്തോ പ്രശ്നമായിരുന്നു.
1: കുരുമുളകിന് അതിന്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരും ഈ ചൂട് സമയത്ത്. അപ്പൊ ആ സമയത്ത് അവർ പറഞ്ഞ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു 15-20 ദിവസം കൊണ്ട് ആ പ്രശ്നം അങ്ങ് മാറും. അപ്പൊ വേര് ചെയ്യൽ പോലൊരു സംവിധാനം വരുന്നതാണ്, ചൂട് സമയത്ത് വരുന്നതാണെന്ന് പറയുന്നത്.
0: സ്ഥലം എങ്ങനെയാ, വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ, കെട്ടുന്ന സ്ഥലം?

0: ആണ്.
1: നമ്മുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് ഉയർന്ന സ്ഥലമാണെങ്കിലും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഈ 8.5 ഏക്കർ സ്ഥലത്തിലും 4 ഏക്കറും ഫുൾ ലെവലാണ്.
0: നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമോ?
1: കെട്ടിനിക്കത്തില്ല.
0: ആ പ്രശ്നമില്ല?
1: ഇല്ല, കെട്ടിനിക്കത്തില്ല. അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരുന്നില്ല.
0: ഇപ്പൊ കുളമുണ്ടെന്ന് പറഞ്ഞ അവിടെ മീൻ വല്ലതും വളർത്താറുണ്ടോ? അങ്ങനെ
1: അങ്ങനെ ഒരു പാനുണ്ട്, കരിങ്കല്ല പാറയുണ്ട്. പാറയ്ക്കിടയിലാണ് ഈ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിനെപ്പോഴും ഒരു സാധ്യതയുണ്ട് അവിടെ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് ഞങ്ങളുടെ.
0: ഇപ്പൊ മിനിസ്റ്റർ, ഇത്രയും പ്ലാനായിട്ടൊരു കൃഷിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
1: പ്രതിസന്ധികൾ അങ്ങനെ, ജോലിക്കാരായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം. ജോലിക്കാർ തന്നെയായിരുന്നു ടൈമിങ്ങിനുള്ള പ്രശ്നം. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ള സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. വെള്ളത്തിന്റെയോ കറണ്ടിന്റെയോ മറ്റു വഴി ഒന്നും പ്രശ്നങ്ങളും. നമ്മൾ ഇതിനകത്ത് തന്നെ നല്ല റോഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ 1.5 കിലോമീറ്ററിൽ കൂടുതൽ റോഡുണ്ട് ഇതിനകത്തോടെ, നമ്മുടെ പ്രൈവറ്റ് റോഡ്. ഈ റോഡ് അതിന്റെ രണ്ട് സൈഡിലും നമ്മൾ നല്ല രീതിയിലുള്ള ബൊഗൈൻ വില്ല വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക. അപ്പൊ ഈ പൂക്കുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഷോ ആയിരിക്കും. ആ രീതിയിലേക്കൊക്കെ നല്ലൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്.
0: ഇതിനകത്ത് കോഴി, താറാവ് ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പം
1: അങ്ങനെയുള്ളതൊന്നും
0: സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ പ്ലാനിൽ അതൊക്കെ കാണുമല്ലേ?
1: ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട് അതിനുവേണ്ടി.
0: ഓക്കെ, ബെന്നി സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് ഒരു പ്ലാൻഡ് വേയിൽ തന്നെ നിങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു സാർ.
2: അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ കൃഷി വൻ സാധ്യതയാണ്. മണ്ണിനെ പ്രണയിച്ച് കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ച ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ എന്ന കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. ഷിബു ജോർജാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിലിന്റെ ഫോൺ നമ്പർ 8547103436. നമ്പർ ഒരിക്കൽ കൂടി 8547103436.

0: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.

0: വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവവസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ഒരു തെങ്ങിൻ്റെ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഉത്തരം, തെങ്ങിൻ്റെ നട്ട് ആദ്യത്തെ 3 മുതൽ 4 വർഷം വരെ ഇടവിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനങ്ങൾ

കമ്പനികളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതിച്ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ സി എസ് അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 9383471159 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടികൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467226062 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് 31 വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2026 മാർച്ചിൽ നടത്തിയ SSLC അല്ലെങ്കിൽ THSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവാർഡിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471272915 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കും. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, ജൈവ കർഷകൻ, വനിതാ കർഷക, സമ്മിശ്ര കർഷകൻ വിഭാഗങ്ങളിലാണ് ആദരിക്കുന്നത്. അപേക്ഷകൾ ജൂലൈ 31 കൃഷിഭവനിൽ എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ 23,800, ചെങ്ങന്നൂർ 26,000, കോട്ടയം 26,400, പാലയം 25,900, എറണാകുളം 24,800, കൊച്ചി റെഡി 23,900, ആലുവ 24,900, വടക്കൻ പറവൂർ 25,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,150, വടക്കൻ പറവൂർ 14,900. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, അടൂർ എന്നിവിടങ്ങളിൽ 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 27,000, എറണാകുളം 29,000. ഉഴുന്നുപിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുവങ്ങാട് 66,000, അടൂർ 70,200, പാല 67,000, കൊച്ചി 69,800. കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 71,800. റബ്ബർ നെടുവങ്ങാട് ക്വിന്റലിന് 23,000, പുനലൂർ 26,800, കോട്ടയം 25,000, പാല 24,000. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
2: It is my humble appeal to the students on education that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held at the residence of Shri Nadda, because the talks will be led by the Health Minister of India and the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office, whichever of the two you wish to.
1: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ എൻഡിഎ എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് എൻഡിഎ എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
3: की कमजोरी देखिए, आपने कभी देखा है इस हमारे लोकतंत्र के इतिहास में कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं? कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
1: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നത് മൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം.

0: 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം.
3: എന്റെ പേര് അദീന സതീഷ്. എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ കോളേജിനെ പറ്റി തന്നെയാണ്. ഞാൻ പഠിക്കുന്ന കോളേജ് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ, PG ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. കോളേജ് പ്രതീക്ഷിച്ചതിൽക്കാലം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയൊക്കെയാണ് എനിക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയത്. ഞാൻ സിറ്റിയിലെ ഏതെങ്കിലും വുമൻസ് കോളേജോ ആർട്സ് കോളേജോ പോവാന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ദൂരെ കൂടുതലുണ്ട് ഞാൻ ചൂസ് ചെയ്ത കോളേജാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്. പക്ഷെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഭയങ്കര സപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു കോളേജാണ്. അക്കാഡമിക്സിലായിക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലാതെ നല്ല സ്റ്റാൻഡേർഡ് ടീച്ചിങ്ങും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. ആ കോളേജിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അക്കാഡമിക്സ് അല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന, ഇപ്പൊ തന്നെ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാം കോളേജിൽ കോർഡിനേറ്റ് ചെയ്തതും അതുപോലെ അതിനുവേണ്ടി കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സാണ്. ഇവിടെ വരാൻ പറ്റിയതിലും ആ ടീച്ചേഴ്സിനെ ഞാൻ നന്ദി പറയുന്നു.
4: പിറന്നേ കോടി പറന്നേ മാറിയപ്പ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ

എന്റെ പേര് ആദർശ്. ഞാൻ പാരിപ്പള്ളി കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഇഷ്ടം ഹിസ്റ്ററിയും അതുപോലെ തന്നെ പൊളിറ്റിക്സും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ചരിത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ആ സംഭവങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് എന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത്, അതായത് ഇപ്പോൾ ആകാശവാണിയിൽ വരുമ്പോഴത്തേക്ക് ആകാശവാണിയിൽ നിന്നും ഞാൻ കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു സോങ്ങായിട്ടുള്ള ഒരു പീലിയേഴും വിശിവ എന്ന് പറഞ്ഞൊരു സോങ് ഇഷ്ടമാണ്.

എന്റെ പേര് ശരൺ കൃഷ്ണ. ഞാൻ വരുന്നത് വർക്കലയിൽ നിന്നാണ്. ഇപ്പൊ പഠിക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലാണ്. എം എ ഇംഗ്ലീഷ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പൊ എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എന്ത് ചിന്തിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അതായത് ഒരു ഗ്ലോബൽ ഇവന്റ് എന്തുണ്ടായാലും തന്നെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് അതിനുള്ള അഭിപ്രായം ഇല്ല. അതായത് നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരണം. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്. സ്വന്തമായിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ കുറവാണ് അത്. സത്യം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയയുടെയും കൂടെ ഒരിതാണ്. കാരണം എന്ന് വെച്ചാൽ പാസീവായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിപ്പിക്കുന്ന അല്ല, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആകാശവാണി നമുക്ക് വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് സഹായകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് ഇളയരാജ.

ഒരു ഗാനം കൂടി കേൾക്കാം. വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയത് ചിത്രം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. വരികൾ എഴുതിയത് ഹരിനാരായണൻ, ഈണം നൽകിയത് ഗോപി സുന്ദർ.

0: ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും

0: നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലീന ബോർഗഹെയ്ൻ എന്നിവരാണ് നയിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൌദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7,771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8നും 10നും പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട്, കള്ളാടി, മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

എന്നെന്നും കണ്ണേട്ടന്റെ ഈ ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി ജെറി എം എൽ ദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ എസ്.
1: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള

അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ലിഖിതങ്ങൾ ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിന്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൌകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിന്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ടു വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കൈയെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാനശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീനകാലത്ത് ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിന്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ടുകാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിന്റെയും എഴുത്തിന്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയിൽ പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം, എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിന്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചുപോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തു പ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിനു വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെന്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കൈയെഴുത്തു പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിന്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ.
ഹസ്തലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കയ്യെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതി.

യാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 3. റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിന്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിന്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിന്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിംഗ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ, ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയിസ്റ്റർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കൈവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിന്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ. ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എന്ന പദത്തിനു തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠം എന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിന്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുംതോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നുപോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിന്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്കു ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്കു വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്തപാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്തപാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഗവേഷണ

0: പരീക്ഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃ പാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃ പാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹണത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. 1 ഉപാദാന വിചാരം, 2 വംശബന്ധ കൽപ്പന, 3 പാഠപരിഷ്കരണം, 4 ഉപരിവിമർശനം. ആദ്യത്തെ 3 ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ചു കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാവൈവിധ്യങ്ങൾ ഈ ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിന്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന RS.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.